നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 4, ജൂൺ 18, വ്യാഴാഴ്ച. ആദ്യമായി സുപ്രഭാതം.

0: చలి ప్రవిలసన్నిజశీర్షదేశ శ్రీవేంకటాచలపతే తవ సుప్రభాతం.
1: നിങ്ങൾ കേട്ടത് സുപ്രഭാതം. അടുത്തതായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം പകർന്ന് കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം.

0: നിങ്ങൾ കേട്ടത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അവതരണ ഗാനം. അടുത്തതായി സദ്വചനം.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
2: കാത്തിരിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫലങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ നാം പ്രവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ അത് സ്വപ്നമായിട്ട് രൂപപ്പെടും. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്കൂളിലേക്ക് ചേർക്കുന്നത് അവൻ ഏറ്റവും മിടുക്കനായി നല്ല സമർത്ഥനായി വിദ്യ അഭ്യസിച്ച് പുറത്തു വരാൻ വേണ്ടിയാണ്. 10 വർഷം അവൻ സ്കൂളിൽ പഠിക്കണം. പിന്നീട് 2 വർഷം അവൻ കോളേജിൽ ചേരുന്നതിന് മുമ്പുള്ള പഠനം നടത്തണം. പിന്നീട് മറ്റേതെങ്കിലും ഐച്ഛിക വിഷയമെടുത്ത് അതിൽ പ്രാവീണ്യം നേടണം. എത്ര വർഷമാണ്! എന്നാൽ ആ കാത്തിരിപ്പ് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കില്ല. ആരോ ചോദിച്ചു, നാം എപ്പോഴാണ് വീട്ടിൽ നിന്ന് ദൈവാലയത്തിലെത്തുക? ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ദൈവാലയത്തിലേക്ക് എത്തുന്നത് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ജനിച്ചപ്പോൾ തന്നെയാണ്. പിന്നീട് അത് പ്രാവർത്തികമാക്കിയപ്പോൾ നാം വീട്ടിൽ നിന്നിറങ്ങിയ ആ നിമിഷം മുതൽ പള്ളിയിലെത്തുകയായിരുന്നു, ദൈവാലയത്തിൽ എത്തുകയായിരുന്നു. എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നാം ഓരോ നിമിഷവും എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ നിമിഷങ്ങൾ ഇല്ല എങ്കിൽ അവസാനത്തെ നിമിഷങ്ങൾ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആദ്യ സ്റ്റെപ്പുകൾ, അത് അവസാനം ദൈവാലയത്തിൽ എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ആ തുടക്കമാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ താത്വികമായിട്ട് ഇത് തോന്നിയാലും ഇതിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലുള്ള വലിയ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതായത്, പ്രതീക്ഷയാണ് മനുഷ്യനെ ഓരോരുത്തടുത്ത് എത്തിക്കുന്നത്. ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കുന്നത് അവൻ നല്ല വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ചിലപ്പോഴൊക്കെ എതിരായിട്ടുള്ള പ്രകൃതിയുടെ വിക്ഷോഭം കൊണ്ടും പ്രകൃതിയുടെ കലുഷിതമായ അന്തരീക്ഷത്തിലും ഒക്കെ ചിലപ്പോൾ അതിന് തടസ്സമോ ഭംഗമോ നേരിട്ടേക്കാം. എങ്കിലും കർഷകൻ അവൻ എപ്പോഴും പ്രതീക്ഷയോടെയാണ് മണ്ണിനെ നോക്കുന്നത്, കൃഷി ഇറക്കുന്നത്. പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു സമാധാനമാണ്. നമ്മുടെ രോഗം സൗഖ്യമാകും, ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഡോക്ടറെ കാണുന്നത്. നമ്മുടെ കുഞ്ഞ് പരീക്ഷയിൽ ജയിച്ച് അവൻ നല്ലൊരു നിലയിൽ

0: ഉയർത്തും എന്നുള്ളതുകൊണ്ടാണ് അവനെ നമ്മൾ വളരെയധികം ഉത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ മകള് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹവും നന്മയുമാണ് എന്നുള്ളതുകൊണ്ടാണ് അവളെ നമ്മൾ വിദ്യ അഭ്യസിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആദ്യ സമയങ്ങൾ, അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ അവസാനത്തേതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതായത് നല്ല തുടക്കം, നന്നായി തുടങ്ങിയാൽ പകുതി തീർന്നു, പകുതി പൂർത്തിയായി എന്നുള്ളതാണ്. അതെ, എല്ലതിൻ്റെയും ആരംഭം നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ നമ്മൾ നന്മയും നമ്മുടെ സ്വപ്നവും വിരിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രാവർത്തികമാക്കിക്കൊള്ളും. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇഫ് യു ബിലീവ് യു ആർ റൈറ്റ് ആൻഡ് യു വിൽ ബി സക്സസ്ഫുൾ, ഇഫ് യു ഡൗട്ട് യു വിൽ ബി റൈറ്റ് ആൻഡ് യു വിൽ ബി ഡൂംഡ്. അതായത് നീ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, നീ വിജയിക്കും. നീ സംശയിക്കുകയാണെങ്കിൽ അതും ശരിയായിരിക്കും, നീ തകർക്കപ്പെട്ടിരിക്കും. അതെ, നമ്മളുടെ മനസ്സിൻ്റെ ശക്തി തകർക്കപ്പെട്ടിരിക്കും. അതെ, നമ്മളുടെ മനസ്സിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് പരാജയപ്പെടുന്നത് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മനസ്സ് പതറുമ്പോഴാണ്, മനസ്സിൽ ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്നത്. നമുക്ക് എപ്പോഴും സൂക്ഷ്മതയിലും ശ്രദ്ധയിലും വെക്കേണ്ടതായ കാര്യം ഈ സ്വപ്നമാണ്, ഈ മനസ്സിൻ്റെ കൂർമ്മതയാണ്. മനസ്സിലൊരിക്കലും ക്ലാവ് പിടിക്കാത്തതായ ആ സ്വപ്നം ഊർജസ്വലമായി കാത്തുസൂക്ഷിക്കുന്നതിലാണ്. ആ അഗ്നി മനസ്സിലെരിയുമ്പോൾ താനെ പ്രകൃതി നമുക്ക് അനുകൂലമായിക്കൊള്ളും, താനെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മളെ അനുസരിച്ചു കൊള്ളും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി കാറ്റിനെയും കോളിനെയും പ്രകൃതിയെയും ഒന്നും പഴിക്കാതെ എല്ലാ സാഹചര്യത്തിലും അവയെല്ലാം എനിക്ക് അനുകൂലമാണ് എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ആർക്കും നിന്നെ പിടിച്ചുകെട്ടാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നീ മുന്നോട്ട് പോകുക, നീ വിജയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 മിത്താരം, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നിലാമഴ, 10:00 മധുരഗീതങ്ങൾ.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനംവകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോക മാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങളെ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്ര സംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് ജൂൺ 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിൽ ൂടെയും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലതേഹാർ പ്രദേശത്തുനിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നിനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യയ്ക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. Veenaയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9944-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. കാതോരം ആശംസകൾ പറയാൻ വേണ്ടിയിട്ടും അത് കേൾക്കാൻ വേണ്ടിയിട്ടും എല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടും റേഡിയോ മക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് കൂടെയുള്ളത് ദീപയാണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം വേഗം തന്നെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വിഷസൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിക്കാം. 0469273033 എന്ന നമ്പറിലേക്ക്. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നല്ല നല്ല പോസിറ്റീവ് ചിന്തകളൊക്കെ അറിയിക്കാം. 9495730333 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ ഇന്നത്തെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വിഷസിലേക്ക് വരാം. ഇന്ന് June 18 ആണ്. അപ്പൊ ഇന്നത്തെ ഒരു കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് ഗോവ വിപ്ലവ ദിനം. നമ്മുടെ പോർച്ചുഗീസുകാരുണ്ടല്ലോ, അവരിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാനുള്ള സമരം ആരംഭിച്ചത് 1946 June 18 മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ ഈ ഗോവ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള 2 പേരുണ്ട്, ഡോക്ടർ റാം മനോഹർ ലോഹ്യയും ഡോക്ടർ ജൂലിയാവോ മെനസെസുമാണ് ഈ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകിയത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാനുള്ള ഒരു പ്രത്യേകതയാണ് ചണ്ഡീഗഡ് ഉദ്ഘാടന ദിനം. ആദ്യത്തെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. അത് 1953 June 18 ഔദ്യോഗികമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. പിന്നെ കുറച്ച് ഇന്റർനാഷണൽ ഡേയ്സ് ഉണ്ട്. ഓട്ടിസ്റ്റിക് പ്രൈഡ് ഡേ എന്ന് പറയും, അതായത് ഓട്ടിസം ബാധിതരുടെ അവകാശങ്ങൾ, അവരുടെ സവിശേഷതകൾ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് ഇന്റർനാഷണൽ ഡേ ആണ് കേട്ടോ. പിന്നെ സസ്റ്റൈനബിൾ ഗ്യാസ്ട്രോണമി ഡേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ സംസ്കാരവും കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള UN ദിനമാണിത്. പിന്നെ അടുത്ത ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഝാൻസി റാണി ലക്ഷ്മിഭായ്, അറിയാലോ, ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെയുള്ള ധീരമായ പോരാട്ടം നടത്തിയ ആളാണ്. 1858 June 18 പിന്നെ വീരമൃത്യു വരിച്ചത്. പിന്നെ അതുപോലെ ആദ്യ വനിതാ ബഹിരാകാശ യാത്രികയുണ്ട്, നമ്മുടെ അമേരിക്കയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രിക സാലി റൈഡ് ചലഞ്ചർ പേടകത്തിൽ ചരിത്രയാത്ര ആരംഭിച്ചതും ഈ ദിവസമാണ്. പിന്നെ നമ്മുടെ കേരളവുമായിട്ടുള്ള ഒരു റിലേഷൻ എന്താണ് ഈ ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. AR രാജരാജവർമ്മയാണ്, പ്രശസ്ത ഭാഷാശാസ്ത്രജ്ഞനാണ്, കവിയാണ്. അദ്ദേഹം അന്തരിച്ചത് 1918 June 18. പിന്നെ മലയാള ഭാഷയ്ക്കും വ്യാകരണത്തിനുമൊക്കെ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റ് അന്താരാഷ്ട്ര ദിനങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്ന് അന്താരാഷ്ട്ര പിക്നിക് ദിനം, ഇന്റർനാഷണൽ പിക്നിക് ഡേ. നമ്മൾ പ്രകൃതിയോടിണങ്ങി നമ്മൾ സുഹൃത്തുക്കളായിട്ടും, യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ സമയം ചെലവഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ദിനമാണ് ഈ പറഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര പിക്നിക് ദിനം. പിന്നെ മറ്റ് ഇന്ന് ഒരു ബർത്ത്ഡേ എന്ന് പറയാനായിട്ട് നമ്മളുടെ അരവിന്ദ് സ്വാമി ഉണ്ടല്ലോ, തെന്നിന്ത്യൻ സിനിമകളിലൂടെ, പ്രത്യേകിച്ച് നമുക്ക് തമിഴാണെന്നുണ്ടെങ്കിൽ റോജാ ബോംബെ, മലയാളം ആണെങ്കിൽ നമുക്കറിയാം ദേവരാഗം, ഇതിലൊക്കെ പ്രശസ്തനായിട്ടുള്ള നടനാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം June 18 കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ ഇവിടെ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അൻസാറുക്ക, എന്താണ് അൻസാറുക്ക, കൊറേ സമയമായല്ലോ, എന്താണ് ഇന്നത്തെ വിശേഷം? നല്ല അർത്താനം. ആ, ഇന്ന് ആർക്കൊക്കെയാ വിഷസ് പറയുന്നത്? ശരി.
1: പിന്നെ തിരുവി മുഹമ്മദ് വടക്കേവാരി,
0: അൻസാറുക്കയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ. ഓക്കെ, ഓക്കെ അൻസാറുക്ക. എന്റെ ഇടയ്ക്ക് എവിടെയോ പോയിന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും, പ്രത്യേകിച്ച് മുഹമ്മദിക്കൊക്കെ ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്തിട്ടുണ്ട് അൻസാറുക്ക. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാട്ട് കേൾക്കാം. അതായത് ദേവരാഗം സിനിമയെ കുറിച്ച് ഞാൻ പറഞ്ഞു, അരവിന്ദ് സ്വാമിയുടെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ പാട്ട് കേൾക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ ഉണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അനിൽകുമാർ ഒ എ വായ്പൂർ. ഓ എ ചേട്ടൻ, ഞങ്ങളുടെ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒ എ ചേട്ടൻ ഇന്ന് ആർക്കാ വിശ്വസ് പറയേണ്ടത്? റാണി വർഗീസ് ആൻഡ് നല്ലു, അതാണോ? പേരാനല്ലു റാണി ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഓക്കെ, ഉറപ്പിക്കാല്ലോ അല്ലേ അനിലേട്ടാ? ഉറപ്പിക്കാല്ലോ അല്ലേ, ബർത്ത്ഡേ ആണത്, ബർത്ത്ഡേ ആണെന്ന് ഉറപ്പിക്കാല്ലോ. ഓക്കെ, അതാ പറഞ്ഞത്, ഉറപ്പിക്കാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ആ ശരി, അപ്പൊ റാണി ചേച്ചിയുടെ മോൾക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു.
1: ബോംബെ, അതുപോലെ
0: റോജ,
1: ബോംബെ സിനിമയിലെ
0: ഇപ്പൊ നമ്മളെ ദേവരാഗം, റോജ സിനിമയിലൊക്കെ ഉണ്ടല്ലോ,
1: അങ്ങനെ കൊറേ സിനിമകളുണ്ട്. എല്ലാവർക്കും അമ്മൂ, കാർത്തിക കുട്ടി, അപൂഷ് കുട്ടി, ദിപൂഷ് കുട്ടി.
0: ഓക്കെ, അനിലേട്ടന് ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പിക്ചർ മെസ്സേജ്. ഓക്കെ വിജി ചേച്ചി, ഗുഡ് മോർണിംഗ്. സുലഭ ചേച്ചിയും സെയിം തന്നെ ഒരു പിക്ചർ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു നീല പൂവിൻ്റെ ഒരു കളറ്, നമ്മളുടെ റോസപ്പൂ പോലെ നീലപ്പൂവിൻ്റെ ഒരു കളറുള്ള ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുന്നത്. സുലഭ ചേച്ചിക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും കിടങ്ങറ പി കെ വേണുഗോപാൽ നായരുടെ ശുഭദിനാശംസകൾ. നമ്മുടെ വേണുഗോപാലേട്ടനാണ്. പിന്നെ എന്നിട്ടൊരു പോസിറ്റീവ് ചിന്തകൾ കൂടെ നമുക്കൊരു ഫോട്ടോ ആയിട്ട് അയച്ചിട്ടുണ്ട്. ഒറ്റപ്പെടലുകളെ ഇല്ലാതാക്കുന്നത് നല്ല സൗഹൃദങ്ങളാണ്, അതിനെ എന്നും എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ആ സൗഹൃദം എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കും. ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണുഗോപാലേട്ടനും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. സുലൈ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജീവിതത്തിലെ പരാജയങ്ങളാകുന്ന കൈപ്പേറിയ കനികളാണ് വിജയത്തിൻ്റെ മാധുര്യം ഇരട്ടിയാക്കുന്നത്. ജീവിത വിജയത്തിന് കുറുക്കുവഴികളല്ല, കഠിനാധ്വാനവും തീവ്ര പരിശീലനവുമാണ് അതിനാധാരം. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതും മറ്റുള്ളവർക്ക് നൽകേണ്ടതും നന്ദിയോട് ജീവിക്കേണ്ടതും എങ്ങനെയെന്ന് നാം പഠിച്ചാൽ സന്തോഷം അന്വേഷിക്കേണ്ടതില്ല, അത് നമ്മെ തേടി വരും. ശുഭദിനം നേരുന്നു, സുലൈ അനിക്കോൾ. ഓക്കെ, സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സമീറത്തെയാണ്. ഹായ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ നിമിഷമെങ്കിലും തിരികെ വാങ്ങാൻ കഴിവുള്ള ഒരു ധനവാനും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. മനസ്സിനുള്ളിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, സമീറ കരുവാരക്കുണ്ട്. ഓക്കെ, സമീറത്തേക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ശരിയാണ്, കഴിഞ്ഞുപോയ നിമിഷം ഒന്നും നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റില്ല അല്ലേ. ഇനി എത്ര പൈസ കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മേടിക്കാമെന്ന് വിചാരിച്ചാലും നമുക്കതൊന്നും തിരികെ വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ബാക്ക് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കായിരിക്കും. പക്ഷെ അവിടെ ഒന്നും നമുക്ക് നികത്താൻ പറ്റാത്ത വലിയൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ ആ ഒരു നിമിഷം നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ നിമിഷം നമ്മൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ കുറേ ദൂരം പിന്നിട്ടിട്ട് പിന്നെ തിരിച്ച് നടക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്. കുറച്ച് ദൂരം നടന്നു വന്നിട്ട് നമുക്ക് തിരികെ വഴി തെറ്റിയാൽ നമുക്ക് തിരിച്ചു പോവാം. പക്ഷെ ജീവിതത്തിൻ്റെ ആ ഒരു എന്താ, നമ്മൾ നടന്നു വരുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും വെച്ചൊന്ന് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല, തിരുത്താൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കുക, അതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടും കാര്യമില്ല. കാരണം ഒന്നും നമുക്ക് അവിടെ തിരുത്താനോ അല്ലെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് ആൾക്കാരെ നമുക്ക് സന്തോഷിപ്പിക്കാനുണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റാനോ, അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാർ അവിടെ മിസ് ചെയ്യുന്നുണ്ട്, അത് തിരിച്ച് അത് എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഉള്ള ടൈമിൽ നന്നായിട്ട് സന്തോഷിച്ച് ജീവിക്കുക. ഇനി ഇന്നും കടന്നു പോകല്ല, ഇന്നത്തെ ദിവസവും നമ്മൾ പിന്നിട്ട് പോകും. ഈ സെക്കൻഡും ഈ മിനിറ്റും എല്ലാം കടന്നു പോകും. അപ്പം അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ സന്തോഷിക്കാതെ നാളെ ചെന്നിട്ട് അയ്യോ എന്താ അങ്ങനെ ചെയ്യാഞ്ഞെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമീറത്തെ പറഞ്ഞതുപോലെ ഈ മൊമെന്റിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ആ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ. പാട്ട് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു പോസിറ്റിവിറ്റി വരുന്നത്. കഴിഞ്ഞു പോയതൊക്കെ മറക്കാനും കഴിഞ്ഞു പോയതൊക്കെ ഓർക്കാനും ഒക്കെ ചില പാട്ടുകൾക്ക് ശക്തി ഉണ്ടല്ലേ. ഓക്കെ, അപ്പം എന്തായാലും പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
1: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.

0: അങ്ങനെ നല്ല പാട്ടുകളും നല്ല നല്ല വിഷസുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം രാജപ്പൻ.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ് രാജപ്പൻ ചേട്ടാ. ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്നത്തെ വിഷസ് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക വിഷസുകളൊന്നും ഇല്ല. എന്നാൽ നമ്മുടെ റേഡിയോ ശ്രോതാക്കളുടെ ആർക്കെങ്കിലും ഒക്കെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ ഉള്ളവരും കാണുന്നുണ്ട്. അപ്പം അവർ എല്ലാം നല്ലൊരു ആശംസ അറിയിക്കുന്നു. കുടുംബജീവിക്കും ഒരു നല്ല ആശംസ.
0: ഓക്കെ, സന്തോഷം രാജപ്പൻ ചേട്ടനും അതുപോലെ ഫാമിലി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അഷ്റഫിക്കയാണ്. സന്തോഷങ്ങളെ തേടിയാണ് എന്നും മനുഷ്യന്റെ യാത്ര. സങ്കടങ്ങൾ വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, എന്നാൽ സന്തോഷങ്ങൾ നമുക്ക് പാഠങ്ങൾ ഒന്നും തരുന്നില്ല. സങ്കടങ്ങളാവട്ടെ അറിവിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അന്നോളം അറിയാത്ത പലതും നാം തിരിച്ചറിയുന്നത് സങ്കടങ്ങളിലൂടെയാണ്. ശുഭദിനം നേരുന്നു ടി അഷ്റഫ്, വെസ്കായ്പുറം. വളരെ ശരിയാണല്ലേ, സന്തോഷം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന എത്ര പേരുണ്ട്. കുറച്ച് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും സന്തോഷം കിട്ടുമെങ്കിൽ നമ്മൾ ഞാൻ വിചാരിക്കും സന്തോഷം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ തടിച്ചു കൂടും എന്നുള്ളതാണ്. കാരണം അത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പല പാഠങ്ങളും നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ സങ്കടവും കൂടി ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് സുഖങ്ങൾ മാത്രമല്ലല്ലോ, ദുഃഖങ്ങളും ഉണ്ടെങ്കിലല്ലേ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന വഴിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും പല ആളുകളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം എന്തായാലും അഷ്റഫിക്ക നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. നാരായണൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിട്ടുപോവാൻ ഒരവസരം കിട്ടിയപ്പോൾ തനിച്ചാക്കി പോയവരല്ല, വിട്ടുപോകാൻ അവസരങ്ങളേറെ ഉണ്ടായിട്ടും തേടി വന്ന് കൂടെ നിൽക്കുന്ന മനുഷ്യരാണ് നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ മനുഷ്യർ. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ. നാരായണൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഷംസുദിനിക്ക, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വിഷസ് ആർ ജെ ദീപ, അപർണ അമൃത, ഷീബ കുമരകം എന്നിവർക്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ ഷീബ ചേച്ചിയുടെ സ്പെഷ്യൽ വിഷസ് ഞാൻ കൈമാറുന്നു, ബാക്കിയുള്ളവരുടെ ഒക്കെ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു ഷംസുദിനിക്ക, തിരിച്ചും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആകാശാണ്. ഹായ്, നമസ്കാരം ദീപചേച്ചി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമാണ് ശിശിരകാല മേഘമിഥുന. ആ പാട്ട് കേട്ടു. ഞാൻ ഇനി അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോവുകയാണ്, കോളേജിൽ പോകണം. ഗീത ചേച്ചിയുടെ മൂന്ന് കണ്ണന്മാർക്കും വിജയമ്മ ചേച്ചിക്കും നദീറത്തിക്കും ബാക്കി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്നും ആകാശം ആദ്യത്തിനും. പിന്നെ ദീപചേച്ചി, അങ്ങനെ ഫോർത്ത് സെമ്മിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു, ആ കടമ്പയും കടന്നു കിട്ടി. ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു കൺഗ്രാറ്റ്സ് ആകാശിന് കൊടുത്തിരുന്നു, ഞാൻ ഇന്നലെ അറിഞ്ഞു. അപ്പം എന്തായാലും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ആകാശിന് തരുന്നു കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് കടമ്പകൾ ഇനി നമുക്ക് കടക്കാനുണ്ട്. അപ്പം അതെല്ലാം കടന്ന് കടന്ന് കടന്ന് വലിയൊരാളായിട്ട് മാറട്ടെ ആകാശ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പം നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: സുഭദ്ര ചേച്ചിയാണോ?
2: മനസ്സിലായില്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും. എന്താണ്, ചായയൊക്കെ കുടിച്ചോ?
2: ഞങ്ങളൊക്കെ കാപ്പി
0: കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് അല്ലേ?
2: പിന്നെ പാലൊഴിച്ച് കൊടുക്കും.
0: ആ, അത് ശരി. ഓരോ ചിട്ടയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും
2: വരുമ്പോഴും
0: ചായയാണ്. ശരി, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയി രണ്ടു ദിവസം മുമ്പായിരുന്നു. ഭയങ്കര ഈയിടെ വന്നിട്ടുണ്ടായിരുന്നു.
0: അനിയത്തിയുടെ പേരെന്താ?
2: ദേവു.
0: ദേവു, നല്ല പേരാ. അപ്പൊ ദേവു, ദേവു ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരും
2: പേര്.
0: ആ,
2: ദൈവം വിളിക്കുന്നു.
0: ശരി ശരി, അപ്പൊ എന്തായാലും എല്ലാ ആശംസകളും റിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ.
2: പിന്നെ കുഞ്ഞുമോനാണ്, കൊച്ചുമോനാണെങ്കിൽ പോയി ബസ്സിലെത്തി.
0: ആ, അത് ശരി. ഓക്കെ, മോന്റെ കുഞ്ഞ്. അപ്പൊ ആ, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ ആശംസകളും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
2: നിങ്ങൾക്കുള്ള പാട്ടുമെല്ലാം നല്ല പാട്ടുകളാകുന്നുണ്ട്.
0: ആ, താങ്ക് യു, സന്തോഷം. ഓക്കെ,
2: എനിക്ക് പാട്ടെന്ന് വെച്ചാ ജീവനാ.
0: ആണ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ ഇട്ട് നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ.
2: കൊച്ചിലെ റേഡിയോ കേട്ടേ. കൊച്ചിലെ
0: അതെ അതെ. അപ്പം പാട്ട് കേട്ട് സന്തോഷായിട്ടിരിക്കുക.
2: ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ആശംസ.
0: ഓക്കെ, എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കാം. ഓക്കെ സുഭദ്ര ചേച്ചി. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ സുഭദ്ര ചേച്ചി എല്ലാവർക്കും ഒരാശംസ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആനന്ദത്തോടെ നമ്മളെ വിളിച്ചും മെസ്സേജിലൂടെയൊക്കെ സന്തോഷം പകർന്നു തരുന്ന ആനന്ദം ചേട്ടനാണ്. കുറച്ച് നാളായി ഈ ആനന്ദൻ ചേട്ടൻ മെസ്സേജ് വായിച്ചിട്ട്. അതായത് ഇങ്ങനെയുള്ള മെസ്സേജ്: പ്രഭാതവന്ദനം ദീപ, കുറച്ചു ദിവസമായി മഴയൊക്കെ കുറവാണ്. ഇന്നലെ രാത്രി ഒരല്പം പെയ്തു. കുറച്ചു ദിവസം മുൻപ് പെയ്ത മഴവെള്ളം ഞങ്ങൾ കുട്ടിക്കാലത്ത് കുളിച്ച തോടുകൾ ഒഴുകിപ്പോകുന്നു. അതിൽ നിന്ന് ആരും കുളിക്കുന്നില്ല. കുറച്ച് കൊക്കുകൾ മീനിനെയും കാത്തിരിക്കുന്നു. അവിടെ എത്തിയപ്പോൾ എന്റെ ശിശിരകാല ഓർമ്മകളാണ് മനസ്സിൽ തട്ടിയത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റാണി ചേച്ചിയുടെ മകൾക്ക് നല്ലൊരാശംസകൾ നേർന്നുകൊണ്ട് ആനന്ദൻ തിലാനൂർ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആനന്ദൻ ചേട്ടാ, ഈ മെസ്സേജ് വായിച്ചിട്ട് ഞാൻ കുറെ നാളായി ഇങ്ങനെ പാട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ്.

0: ചേച്ചി പാടുന്ന ടൈമിൽ എനിക്ക് റാണി ചേച്ചിയുടെ ഫേസ് വരെ ഇവിടെ കാണാൻ പറ്റും, ചിരിച്ചോണ്ട് പാടുന്നത്. ഓ, അത് അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നമ്മള് ചിരിച്ചോണ്ട് സംസാരിക്കുന്നവരെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ മോൾക്ക് മോൾക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കേട്ടോ. എന്നാ ഇനി അമ്മയുടെ വക മോൾക്ക് പറഞ്ഞോ, ഞങ്ങള് കേക്കട്ടെ.
1: എന്റെ മോൾക്ക് 1000 പിറന്നാളാശംസകള് നേരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കുക. മോളോട് പറയാ റാണി ചേച്ചി ഈ ചിരി നിർത്തണ്ട, എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിക്കുക കേട്ടോ.
1: ഓക്കെ,
0: നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി കൊടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ. ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ റാണി ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഉറപ്പിച്ച്, കാരണം അമ്മ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാം, അതിലേട്ട് വിളിച്ചപ്പോ ഞാൻ ഉറപ്പാണോ എന്ന് ഞാൻ രണ്ടുവട്ടം ചോദിച്ചത്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. ആന്റണി ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദീപ, ആഗ്രഹിച്ചത് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അരവിന്ദ് സ്വാമിയുടെ ജന്മദിനത്തിൽ ദീപ ആദ്യം പ്ലേ ചെയ്യുന്നത് ഭാവഗായകനും ചിത്രയും ചേർന്ന് പാടിയ ദേവരാഗത്തിലെ ഗാനമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആഗ്രഹം സഫലമാക്കിയതിന് താങ്ക്സ്. തുടർന്ന് നല്ല നല്ല ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം ശുഭദിനം നേരുന്നു, സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. അതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മളിവിടെ അറിയും എന്നുള്ളതാണ്. അപ്പൊ ആന്റണി ചേട്ടന് സന്തോഷമായില്ലേ, ഇന്ന് ഹാപ്പി ആയില്ലേ? അപ്പൊ എന്തായാലും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ആത്മജ ചേച്ചി. യെസ്, എന്തോ വിളിക്കാൻ തോന്നിയില്ല, ശരിയാവുന്നില്ല. അത് ശരി, അപ്പൊ ഇപ്പൊ ഓക്കെ ആയോ? ശരി, അപ്പൊ ഇന്നത്തെ വിശേഷം ആർക്കാണ്?
2: ഇന്നത്തെ വിശ്വസം നമ്മുടെ റാണി വർഗീസിന്റെ മോടെ ബർത്ത്ഡേ അല്ലേ?
0: അതെ.
2: അപ്പൊ മോക്ക് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയിൽ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ആരോഗ്യം, ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. റേഡിയോ ഫ്രണ്ട്സ് കുടുംബത്തിലെയും മറ്റ് റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. എന്റെ ലീല മമ്മിക്ക് ഒരു ആശംസ, മമ്മിക്ക് പനിയായതുകൊണ്ട് വിളിക്കാൻ
0: പറ്റിയില്ല.
2: എന്റെ അടുത്ത് മിനിഞ്ഞാന്ന് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, മോളെ വിശേഷം ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി ഞാനും വിളിച്ചിട്ട് കൊറേ ദിവസമായെന്ന് പറഞ്ഞു.
0: ശരി, അപ്പൊ എന്തായാലും ലീല ചേച്ചി, ലീല ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ആശംസ, പെട്ടെന്ന് പനിയൊക്കെ മാറട്ടെ.
2: അതെ, അപ്പൊ മമ്മിക്ക് ഒരാശംസ നേരുന്നു. എന്റെ ദീപക്കുട്ടിക്കും അപർണയ്ക്കും അമൃതയ്ക്കും നല്ലൊരാശംസ. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരാശംസ നേരുന്നു.
0: ഓക്കെ ആത്മാ ചേച്ചി, ഞാൻ ഫാമിലി നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
2: ഓക്കെ മോളെ,
0: ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാനുള്ള സമയമായി. ഇനി എന്തൊക്കെ പറഞ്ഞാല് റോജ സിനിമയ്ക്ക് റോജ അല്ലെങ്കിൽ അതിലെ പാട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആണല്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സന്തോഷമുള്ള പാട്ടായിരിക്കും, അല്ല, ഞാൻ സങ്കടമുള്ള പാട്ടാണ് ഇടാൻ പോകുന്നത്. ചില സങ്കടമുള്ള പാട്ടുകൾ രാവിലെ കേൾക്കാൻ നല്ല സുഖമാണ്. അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം.

0: ഹിമാലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. അപ്പൊ ഗ്രീറ്റിംഗ് കാർഡ്സിലെ സമയം എത്ര മണിയായി? 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ജോളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സുപ്രഭാതം, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് എന്റെ ചേച്ചിയുടെ മകളുടെ മകൾ അൽമീറ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഒരു ബർത്ത്ഡേ വിഷസ് ആശംസിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, തീർച്ചയായിട്ടും അൽമീറ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് ആശംസിക്കുന്നു. അതുപോലെ ജോളി ചേച്ചി ആൻഡ് ഫാമിലി നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഷീബ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ദീപകുട്ടി, ഞാൻ ശീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റാണി വർഗീസിന്റെ മോൾ ജൂഹിക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. ഇന്ന് മറ്റു വിശേഷമുള്ളവർക്കും നല്ലൊരു ആശംസകൾ. കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂഹി എന്നാണ് പേരല്ലേ. റാണി ചേച്ചി വിളിച്ചിട്ട് പോലും ഞാൻ പേര് വയ്ക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പൊ എന്തായാലും ജൂഹി എന്നാണ് റാണി ചേച്ചിയുടെ മോളുടെ പേര്. അപ്പൊ ജൂഹിക്ക് ഒരു സ്പെഷ്യൽ വിഷസ്. ശീബ ചേച്ചി നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിറാജ് ആണ്. സിറാജ് ഇന്ന് നല്ല തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട്, കാരണം കുറച്ചിതിൽ ഇന്നത്തെ മെസ്സേജ് ഒതുക്കി. ഗുഡ് മോർണിംഗ് ദീപ, വിഷിംഗ് ഓൾ മൈ ഫ്രണ്ട്സ് എ ബ്യൂട്ടിഫുൾ ഡേ, സിറാജ് വയനാട്. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല തിരക്ക്, അല്ലെങ്കിൽ കുറച്ച് കാവ്യ ഭംഗിയിലൊക്കെ മെസ്സേജ് അയക്കേണ്ടതാണ്. സിറാജിന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. അടുത്ത മെസ്സേജ് ആ വിജി ചേച്ചി. വിജി ചേച്ചി അങ്ങ് സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയാണ് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് വായിച്ച് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടത്തോടെ ഇഷ്ടമാണ്. ഓക്കെ വിജി ചേച്ചി, അത് ഞാൻ സ്വീകരിച്ചു. നെക്സ്റ്റ് മെസ്സേജ് അനിലേട്ടൻ എന്താ അയച്ചിരിക്കുന്നത്? കണ്ണുകൾ ലോകത്തെ എല്ലാം കാണും, എന്നാൽ കണ്ണിനകത്ത് എന്തെങ്കിലും പോയാൽ അത് കാണാൻ കണ്ണുകൾക്കാവില്ല. ഇങ്ങനെയാണ് മനുഷ്യന്, മറ്റുള്ളവരുടെ ന്യൂനതകളെല്ലാം കാണും, എന്നാൽ സ്വന്തം ന്യൂനതകൾ കാണാനാവുന്നില്ല. ശുഭദിനം. ശരിയാണ്. പിന്നെ എന്താണ്, ഓക്കെ ചേച്ചിക്ക് സുഖകൾ കാണാനാവുന്നില്ല. ശുഭദിനം. ശരിയാണ്. പിന്നെ എന്താണ്, ഓക്കെ ചേച്ചിക്ക് സുപ്രഭ ചേച്ചി, ലക്ഷ്മിപ്രിയ, ലേഖ ചേച്ചി, ഷേർലി ചേച്ചി, സജ്നു, രാജപ്പൻ ചേട്ടൻ, അപ്പൂസ്കുട്ടി, അമൃത കാർത്തികുട്ടി, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹൃദയം കൊണ്ട് സ്നേഹിക്കണം, മരിക്കുവോളം ആ സ്നേഹം നിലനിർത്തണം, അതാണ് ആത്മാർത്ഥ സ്നേഹം. സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ്. മൊത്തത്തിൽ സ്നേഹമാണല്ലോ. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. തുകലശ്ശേരിയിൽ നിന്ന് പാർവതി, FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പാർവതി, പാർവതിക്ക് നല്ലൊരു ദിവസം സ്നേഹത്തോടെ ആശംസിക്കുന്നു. എന്തായാലും മൊത്ത സ്നേഹമാണ് എന്ന ആ മെസ്സേജിനകത്ത്. അപ്പൊ തിരിച്ചും സ്നേഹത്തോടെ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്കൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
3: വെരി ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ബഷീർക്ക, ബഷീർക്ക, ഇനി എത്ര പത്രം ബാക്കിയുണ്ട്? രണ്ട് വീടും കൂടി ഉണ്ട്. ശരി, അപ്പൊ ഇനി നമുക്ക് വിഷസ് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടാ മതി. അപ്പൊ ആർക്കാ വിഷസ്?
3: നമ്മുടെ റാണി വർഗീസിന്റെ മോൾക്കാണ് ഹാപ്പി ബർത്ത്ഡേ പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ അഫനാരിക്ക, മുഹമ്മദ് ഇക്ക, പിന്നെ നമ്മുടെ സ്റ്റുഡിയിലുള്ള എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതെല്ലാം നടത്തട്ടെ, നടക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
2: ഓക്കെ, ബഷീർക്കയ്ക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ബാക്കി രണ്ട് പത്രം കൂടിയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോകും. പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും നമ്മുടെ ബഷീർക്ക് ജൂഹിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത പാട്ട് വെച്ചുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സോങ് മൊത്തം ഇന്നത്തെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അരവിന്ദ് സ്വാമിക്ക് ഒരു ബർത്ത്ഡേ ആശംസ. എന്റെ ഭാര്യ ഷീബയ്ക്കും മക്കൾക്കും കൊച്ചുമക്കളായ ദിയയ്ക്കും ഡിയോണിനും ഒരു നല്ല ദിവസം നേരുന്നു. നമ്മുടെ ജോസഫ് ഏട്ടനാണ് ഫ്രം എറണാകുളം, ഷീബ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഓക്കെ, ജോസഫ് ഏട്ടന്റെ ആ ഒരു ഗുഡ് മോർണിംഗ് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചു. ഒപ്പം ഷീബ ചേച്ചിക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോസഫേന് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് നദീറേത്തേടേതാണ്. ജീവിതത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും, അതിന്റെ കണക്കെടുക്കാൻ നിൽക്കരുത്. നഷ്ടങ്ങളെ ഓർത്ത് കരയാനുള്ളതല്ല, ഇഷ്ടങ്ങളെ ഓർത്ത് പുഞ്ചിരിക്കാനുള്ളതാണ് ജീവിതം. ജീവിതം എത്ര സുന്ദരം. അമൃതമോൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, തെറ്റിപ്പോയോ കേട്ടോ, ദീപയാണ്. ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും ആകാശ് മോനും ആദിത്യ മോനും, വിജയമ്മ ചേച്ചി, മോഹൻ ചേട്ടൻ, സിറാജ്, പ്രേമ ചേച്ചി, ലില്ലിക്കുട്ടി ചേച്ചി, ഷീബ കുമരകം, ത്രിമൂർത്തി, സെന്റെ കാതോരം കൂട്ടുകാർ, എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ. റാണിയുടെ മകൾക്ക് പ്രാർത്ഥനയോടെ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നദീറേത്ത്, അപ്പൊ എല്ലാവർക്കും ഞാൻ ആശംസ കൊടുത്തിട്ടുണ്ട്. നദീറേത്തേക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഗുഡ് മോർണിംഗ് ദീപമോളെ, ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ഗീത ചേച്ചി, ആകാശ് മോൻ ഒരു ആശംസ കൊടുക്കണേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റാണി വർഗീസിന്റെ മോൾക്ക് ആശംസകൾ നേരുന്നു. എന്റെ കാതോരം കൂട്ടുകാർക്കും ദീപമോൾക്കും എന്റെ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം.

ായിരുന്നു. ഓക്കെ, ഗീത ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ആകാശ് മോന് ഒരു സ്പെഷ്യൽ ആശംസ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. ലേഖ ചേച്ചിയാണ്, ഗുഡ് മോർണിംഗ് മോളെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജൂഹി മോൾക്കും ആകാശ് മോനും എല്ലാ ആശംസകളും നേരുന്നു. ഓ എ അനിലിനും ദീപമോൾക്കും പിന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. സോങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ലേഖ ചേച്ചി. അപ്പൊ എന്തായാലും ലേഖ ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ നമുക്ക് നേടാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ കുറേയേറെയാണ്. അതിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും എന്നും നിലനിൽക്കുന്നതുമായ ഒരു സമ്പാദ്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന ചില സൗഹൃദങ്ങൾ. റാണിയുടെ മോൾക്ക് ബർത്ത്ഡേ ആശംസകൾ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും. ശുഭദിനം നേരുന്നു മിനി റജി. മിനി ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് സ്പെഷ്യൽ മെസ്സേജാണ്. വെരി വെരി വെരി വെരി വെരി സ്പെഷ്യൽ. ആർ ജെ ഷിബുമലയിൽ ഒരു ഗുഡ് മോർണിംഗ് ദീപമോളെ അയച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് നമ്മളുടെ ഷോ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ശിബുചേട്ടൻ. ശിബുചേട്ടാ ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിരിക്കട്ടെ കേട്ടോ. അവിടെ ഇരുന്ന് അങ്ങ് പ്രോഗ്രാം കേൾക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു ആർ ജെ ഷിബുമലയിൽ നിന്ന്. ഓക്കെ, ഞാൻ ആ മെസ്സേജ് ഇങ്ങനെ നോക്കുകയായിരുന്നു എന്താണ് അയക്കുന്നതെന്നുള്ളത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് റാണി ചേച്ചിയാണ്. ഹായ് ദീപക്കുട്ടി, ശുഭദിനം എല്ലാ കൂട്ടുകാർക്കും നേരുന്നു. ഇന്ന് എന്റെ മകൾക്ക് വേണ്ടി പിറന്നാൾ ആശംസകൾ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. റേഡിയോയിൽ പറഞ്ഞപ്പോൾ നന്ദി മാത്രമായി പോയി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും സ്പെഷ്യലായി ആശംസകൾ നേരുന്നു. റാണി വർഗീസ് ആൻഡ് നല്ലോ ചേരാനല്ലോർ. എല്ലാവർക്കും ആ ഒരു സ്നേഹം ഞാൻ കൈമാറിയിട്ടുണ്ട് കേട്ടോ റാണി ചേച്ചി. അടുത്തത് ഓക്കെ പെരിന്തൽന്ന്, ആരെയാണോ കളിയാക്കിയത്? നമ്മുടെ അനിലേട്ടനാണ്. നമ്മുടെ ലേഖ ചേച്ചി ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിന്റെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ശിബുചേട്ടാ ഞാൻ ചാച്ച ബൈ ബൈ പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശിബുചേട്ടനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കടൽ കടന്ന് നാട്ടിലേക്ക് എത്തി ഇവിടെ വന്ന് ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് തന്നിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്ന് ചാച്ച ബൈ ബൈ പറയുന്നു. സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, എല്ലാം സന്തോഷമായിട്ട് നമുക്ക് എന്ത് കാര്യവും ഇന്ന് സന്തോഷത്തോടെ നേരിടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും കേൾത്തു മുട്ടാമെന്നും കൂടി പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കേൾക്കാം ഓരോ ഷോ. അതുപോലെ തന്നെ ഇതിന് ശേഷം എല്ലാവരും ഗ്രീറ്റിംഗ് കാർഡ്സ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് പോരുത്. എല്ലാ പ്രോഗ്രാംസും ഒക്കെ കേട്ട് എല്ലാവരും പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 8 o'clock. ஜியோ ஏஜென்சி திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லோஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ஞ 53 வருஷங்களாய் விதரணம் செய்து வருன திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்லா.
2: ரேசரும் கிரீமுகளும் உபயோகிச்ச் நிராசராயோ, விஷமிக்கண்ட. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി 2F, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരു

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
3: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
2: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 ലൂടെ

0: റേഡിയോ മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുതി നിയന്ത്രണം. ചൊവ്വാഴ്ച തുടങ്ങിയ നിയന്ത്രണം ജൂൺ 30 വരെ തുടർന്നേക്കും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ജൂണിൽ നിയന്ത്രണം വേണ്ടിവന്നിരിക്കെ മഴ കുറഞ്ഞാൽ അത് കൂടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യമായ തോതിൽ വൈദ്യുതി കിട്ടാത്തതിനാൽ വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രിക്കാനുള്ള അനുമതി നൽകിയതായി KCB അറിയിച്ചു. 5 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ സെപ്റ്റംബർ വരെ സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും പുതുക്കാം. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവായേക്കാം. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് പ്രവേശനം, ഡിജി ലോക്കർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ആധാർ പുതുക്കുന്നതിലൂടെ നീറ്റ്, JEE, KEAM തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. നവജാത ശിശുക്കൾക്കുൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 0 മുതൽ 5 വരെ പ്രായമുള്ളവരുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക് ശേഖരിക്കില്ല. മാതാപിതാക്കളുടെ ആധാറുമായി കുഞ്ഞുങ്ങളുടെ വിവരം ചേർക്കും. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതി. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ ആധാർ എടുക്കണം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTPയിലൂടെയാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭിക്കുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആധാറിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, ശബരിമലയിലെ പ്രധാന വഴിപാടുകളിലൊന്നായ അരവണയ്ക്ക് ഉപയോഗ കാലാവധി വരുന്നു. അരവണ ടിന്നുകളുടെ പുറത്ത് ഉൽപ്പാദിപ്പിച്ച മാസവും എത്ര നാളിനകം ഉപയോഗിച്ചാൽ മികച്ചതാവും എന്ന് കാണിക്കുന്ന വിവരവുമാണ് ഉൾപ്പെടുത്തുക. നിർമ്മിച്ച മാസം ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഉപയോഗ കാലാവധി കാണിക്കണമെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിഷ്കർഷിക്കുന്ന നിലവാരമുണ്ടാവണം. അതിനായുള്ള നടപടികൾ തുടങ്ങി. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈഡേ ആചരിക്കാൻ നിർദ്ദേശം. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ഡ്രൈഡേ ആചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വരും ആഴ്ചകളിലും ഇത് തുടരും. ബുധനാഴ്ച 105 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 313 പേർ രോഗം സംശയിച്ച് ചികിത്സയിലുണ്ട്. 2 പേരുടെ മരണം ഡെങ്കി മൂലമാകാമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം 12,191 ഉയർന്നു. ഫുഡ് ഇൻസ്പെക്ടർമാരോട് സ്കൂളുകളിൽ പ്രത്യേക പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. ഇനി ഫ്രീയായി സ്ത്രീകൾക്ക് ഗവി കണ്ടു മടങ്ങാം. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രയാണ് ഇതിന് സഹായകമാകുന്നത്. കുറഞ്ഞ ശമ്പളത്തിന് തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് യാത്രാക്കൂലി ലാഭം പിടിക്കാമെന്നതും ഗവി ബസിന്റെ പ്രത്യേകതയാണ്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് പുലർച്ചെ 5:30 ആദ്യ സർവീസ്, 2-ാമത്തേത് രാവിലെ 6:30. ഡിപ്പോയിൽ ഒട്ടേറെ സ്ത്രീകൾ ഗവി ബസ് തിരക്കി വരുന്നവരുണ്ട്. കുമളിയിൽ നിന്ന് വന്നുപോകുന്ന ഒരു ബസ് കൂടി ഗവിക്ക് പോകുന്നുണ്ട്. അത് 12:30. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ വനമേഖലയിലൂടെയുള്ള യാത്രയാണ് ഗവിയെ ആകർഷണീയമാക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ഗവി വരെ 159 രൂപയാണ്. സ്ത്രീ യാത്രക്കാർക്ക് 0 ടിക്കറ്റിൽ യാത്ര ചെയ്യാം. അടുത്തത് ഒരു അറിയിപ്പ്. ജനറൽ ആശുപത്രിയിൽ എക്കോ ആൻഡ് TMT ടെക്നീഷ്യൻ ഒഴിവുണ്ട്. ഒരൊഴിവ് യോഗ്യത BCVT ബിരുദം അല്ലെങ്കിൽ DCVT ഡിപ്ലോമ. കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. കാത്തലാബ് ടെക്നീഷ്യനായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. ECG ടെക്നീഷ്യന് 3 ഒഴിവാണുള്ളത്. തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്രായപരിധി 20 മുതൽ 40 വയസ്സുവരെ. ജൂൺ 19, 2 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് ഹാജരാകണം. ജനറൽ ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയും താൽക്കാലികമായി നിയമിക്കുന്നു. പ്രായപരിധി 40, 3 ഒഴിവുണ്ട്. യോഗ്യത +2. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം. MS Word, എക്സൽ എന്നിവയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. അഭിമുഖം ജൂൺ 23, 11:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പിംഗും നടത്തും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ പരിഗണിക്കുന്നതിന് കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ജൂലൈ 18 സ്പെഷ്യൽ ലോക് അദാലത്ത് നടത്തുന്നു. പത്തനംതിട്ട ജില്ലാ കോടതി സമുച്ചയത്തിലും തിരുവല്ല, റാന്നി, അടൂർ കോടതി സമുച്ചയങ്ങളിലുമാണ് അദാലത്ത്. ജില്ലയിലെ വിവിധ ദേശസാത്കൃത ബാങ്കുകൾ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, വ്യക്തികൾ നിലവിൽ ജില്ലാ നിയമസേവന അതോറിറ്റി മുമ്പാകെയും താലൂക്ക് നിയമസേവന കമ്മിറ്റികൾ മുമ്പാകെയും കോടതി മുമ്പാകെയും പരിഗണനയിലുള്ളതും ഇനിയും ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ കേസുകൾ പരിഗണിക്കും. വിവരങ്ങൾ താലൂക്ക് ലീഗൽ സർവീസ് സമിതികളിൽ ലഭിക്കുന്നതാണ്. അടുത്തത് സ്പോർട്സ് ന്യൂസ്. കളത്തെ സ്വന്തമാക്കുക എന്നതായിരുന്നു അൾജീരിയക്കെതിരായ ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ നയം. അതവർ ഭംഗിയായി നടപ്പാക്കി. ലയണൽ മെസ്സിക്ക് ഗോൾ മുഖത്ത് സ്പേസ് അനുവദിക്കുകയെന്ന ഗുരുതരമായ പിഴവ് എതിരാളികൾ ആവർത്തിക്കുകയും ചെയ്തതോടെ എല്ലാം നിലവിലെ ചാമ്പ്യന്മാരുടെ വഴിയെ വന്നു. ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന അൾജീരിയയെ കീഴടക്കി. ഇതിഹാസം ലയണൽ മെസ്സി ലോകകപ്പ് കരിയറിലെ ആദ്യ ഹാട്രിക് നേടി. ഒപ്പം ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോൾ എന്ന റെക്കോർഡിനൊപ്പം എത്താനുമായി. 17 മിനിറ്റിൽ ആദ്യ ഗോൾ നേടിയ മെസ്സി 60-76 മിനിറ്റുകളിൽ ലക്ഷ്യം കണ്ട് ടീമിനെ വിജയതീരത്തെത്തിച്ചു. അന്താരാഷ്ട്ര കരിയറിലെ 200 മത്സരത്തിലാണ് മെസ്സി ടീമിനെ ജയത്തിലെത്തിച്ചത്. 20 വർഷം മുൻപ് ലോകകപ്പിൽ ആദ്യ ഗോൾ നേടിയ അതേ ദിവസത്തിലാണ് ഹാട്രിക്കും വന്നത്. സെനഗലിനെതിരായ മത്സരം തുടങ്ങും മുമ്പ് 2 ലോകകപ്പുകളിൽ നിന്നായി 12 ഗോൾ എന്നതായിരുന്നു ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയുടെ നില. ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരൽ വിഖ്യാത താരം പെലയ്ക്കൊപ്പമായിരുന്നു എംബാപ്പെ. ഇരട്ട ഗോൾ നേട്ടത്തോടെ മത്സരം പൂർത്തിയാക്കുമ്പോൾ 15 മത്സരങ്ങളിൽ നിന്നായി 14 ഗോൾ എന്നതായി. മെസ്സിയും പെലയും പിന്നിൽ. ജർമ്മനിയുടെ ഗഡ്മുള്ളറുടെ റെക്കോർഡിനൊപ്പം പട്ടികയിൽ 3rd ചെയ്തു. എന്നാൽ 13 ഗോളുമായി പട്ടികയിലുണ്ടായിരുന്ന ലയണൽ മെസ്സി ഏറെ വൈകാതെ അൾജീരിയക്കെതിരായ മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 1rd. ഇതോടെ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരനായിരുന്ന പോരാട്ടം മുറുകും. ആദ്യമായി ലോകകപ്പിനെത്തിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ മികവിൽ ഗ്രൂപ്പ് ഐയിൽ നോർവേ ഇറാഖിനെതിരെ വൻജയം സ്വന്തമാക്കി. മത്സരത്തിലെ മികച്ച കളിക്കാരനായും ഹാലൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. നോർവേയ്ക്കായി കൂടുതൽ ലോകകപ്പ് ഗോൾ എന്ന നേട്ടത്തിനൊപ്പവും ഹാലൻഡ് എത്തി. 28 വർഷത്തിന് ശേഷമാണ് നോർവേ ലോകകപ്പിന് യോഗ്യത നേടുന്നതും. 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞ നെതർലൻഡ്സിന്റെ ഓറഞ്ച് പട. 95 റൺസിനാണ് ഗ്രൂപ്പിലെ ദുർബലരെ ഇന്ത്യ തകർത്തുവിട്ടത്. ഓപ്പണർമാരായ സ്മൃതി മന്ധാന, ഷെഫാലി വർമ്മ, റിച്ച ഘോഷ് എന്നിവർ ബാറ്റിംഗ് കരുത്തായി മാറി. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കല്ലേ? വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങളുണ്ട്. അതിലൊന്നാണ് സൗഹൃദം. ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള, നമ്മളെ നമ്മളാക്കി മാറ്റാൻ കഴിവുള്ള ബന്ധങ്ങളാണ് ഓരോ നല്ല സൗഹൃദവും. ആ സൗഹൃദം എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങാം നമുക്ക് മുഴിമുത്ത്. കൂടെയുള്ളത് ദീപാ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഒരു നല്ല ഗാനം കേട്ട് നമ്മളിതാ മുഴിമുത്തലിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തും ഏറ്റവും മോശം സമയത്തും ഒരുപോലെ നമുക്കൊപ്പം നിൽക്കാൻ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ കാണൂ. പലപ്പോഴും ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയുന്നതും സുഹൃത്തുക്കളോട് മാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ ഒന്നാണ് നല്ല സൗഹൃദങ്ങൾ. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ലല്ലോ അല്ലേ? നല്ല സൗഹൃദങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ഒരു പാട്ടിന് ശേഷം അത് പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ஏஜென்சிஸ் திருவண்ணா, கிராம்ப்டன் பேஸ், கிர்லோஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சீன பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருன திருவள்ளையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்லா.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: ഈ നല്ല സൗഹൃദങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം വരാനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പിന്തുണയാണ്, ഒരു സപ്പോർട്ട്. ഒരു മോശം അവസ്ഥ വരുമ്പോൾ ഒരാളൊന്ന് ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാറില്ലേ? ആ ഘട്ടത്തിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും കൈത്താങ്ങാവാനും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തയ്യാറാവും. ഒരു സാമീപ്യത്തിലൂടെയും വാക്കിലൂടെയും ഏത് പ്രതിസന്ധികൾ പരിഹരിക്കാനുമുള്ള ഒരു പോസിറ്റീവ് എനർജി അത് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വരുമ്പോ മനസ്സിനൊരു സുഖമുണ്ടല്ലേ, ഒരു ആശ്വാസമുണ്ട്. ഈ പുറത്തൊക്കെ കറങ്ങാൻ ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. അങ്ങനെ പുറത്തൊക്കെ ഒന്ന് ചുറ്റാൻ പോകുമ്പോൾ കൂടെ ഒരാളില്ലെങ്കിൽ ശരിക്കും ബോറടി ആയിരിക്കും. മറിച്ച് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിലോ, അത് നമ്മളോടിങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നമ്മൾ അവരുമായിട്ട് സമയം ചെലവഴിക്കും. അതുപോലെ അധികം ആരോടും തുറന്നു പറയാൻ സാധിക്കാത്ത ചില രഹസ്യങ്ങൾ, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ തുറന്ന് സംസാരിക്കാൻ ഏറ്റവും നല്ല സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, നമുക്ക് തന്നെ സംശയം തോന്നും. നിങ്ങൾക്കും അങ്ങനെ സംശയം തോന്നിയിട്ടില്ലേ? അത് വേണമായിരുന്നോ അല്ലെങ്കിൽ വേണ്ടായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള സംശയം തോന്നിയേക്കാം. ആ സമയത്ത് നമുക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഒരു നല്ല സുഹൃത്ത് മാത്രമായിരിക്കും. നമ്മുടെ ബന്ധുക്കൾ പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നതിന് കാരണം രക്തബന്ധമാണല്ലേ. എന്നാൽ അത്തരം ബന്ധങ്ങളൊന്നുമില്ലാതെ, ഒരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കാൻ ഒരു സുഹൃത്തിനെ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ സൗഹൃദം അതെന്നും നിലനിൽക്കുന്നതും. അതുപോലെ തന്നെ ആ ഒരു സൗഹൃദം സൂക്ഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഇപ്പോൾ ഉള്ള സൗഹൃദങ്ങളെ ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവട്ടെ, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൊഴിമുത്തിൽ നിന്നും ഞാൻ ദാ വിട പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് മൊഴിമുത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: കാത്തിരിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫലങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഉണ്ടാവില്ലല്ലോ. എന്നാൽ നാം പ്രവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ അത് സ്വപ്നമായിട്ട് രൂപാന്തരപ്പെടും, രൂപപ്പെടും. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്കൂളിലേക്ക് ചേർക്കുന്നത് അവൻ ഏറ്റവും മിടുക്കനായി, നല്ല സമർത്ഥനായി വിദ്യ അഭ്യസിച്ച് പുറത്തു വരാൻ വേണ്ടിയാണ്. 10 വർഷം അവൻ സ്കൂളിൽ പഠിക്കണം. പിന്നീട് 2 വർഷം അവൻ കോളേജിൽ ചേരുന്നതിന് മുമ്പുള്ള പഠനം നടത്തണം. പിന്നീട് മറ്റേതെങ്കിലും ഐച്ഛിക വിഷയമെടുത്ത് അതിൽ പ്രാവീണ്യം നേടണം. എത്ര വർഷമാണ്? എന്നാൽ ആ കാത്തിരിപ്പ് നമ്മൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കില്ല. ആരോ ചോദിച്ചു, നാം എപ്പോഴാണ് വീട്ടിൽ നിന്ന് ദൈവാലയത്തിലെത്തുക? ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ദൈവാലയത്തിലേക്ക് എത്തുന്നത് നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം ജനിച്ചപ്പോൾ തന്നെയാണ്. പിന്നീട് അത് പ്രാവർത്തികമാക്കിയപ്പോൾ നാം വീട്ടിൽ നിന്നിറങ്ങിയ ആ നിമിഷം മുതൽ പള്ളിയിലെത്തുകയായിരുന്നു, ദൈവാലയത്തിൽ എത്തുകയായിരുന്നു. എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നാം ഓരോ നിമിഷവും എത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആദ്യത്തെ നിമിഷങ്ങൾ ഇല്ല എങ്കിൽ അവസാനത്തെ നിമിഷങ്ങൾ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആദ്യ സ്റ്റെപ്പുകൾ, അത് അവസാനം ദൈവാലയത്തിൽ എത്തുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ആ തുടക്കമാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ താത്വികമായിട്ട് ഇത് തോന്നിയാലും ഇതിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിലുള്ള വലിയ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതായത്, പ്രതീക്ഷയാണ് മനുഷ്യനെ ഓരോരുത്തടുത്ത് എത്തിക്കുന്നത്. ഒരു കൃഷിക്കാരൻ കൃഷി ഇറക്കുന്നത് അവൻ നല്ല വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ചിലപ്പോഴൊക്കെ എതിരായിട്ടുള്ള പ്രകൃതിയുടെ വിക്ഷോഭം കൊണ്ടും പ്രകൃതിയുടെ കലുഷിതമായ അന്തരീക്ഷത്തിലും ഒക്കെ ചിലപ്പോൾ അതിന് തടസ്സമോ ഭംഗമോ നേരിട്ടേക്കാം. എങ്കിലും കർഷകൻ, അവൻ എപ്പോഴും പ്രതീക്ഷയോടെയാണ് മണ്ണിനെ നോക്കുന്നത്, കൃഷിയിറക്കുന്നത്. പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു സമാധാനമാണ്. നമ്മുടെ രോഗം സൗഖ്യമാകും, ആ ഒരു പ്രതീക്ഷയിലാണ് നാം ഡോക്ടറെ കാണുന്നത്. നമ്മുടെ കുഞ്ഞ് പരീക്ഷയിൽ ജയിച്ച് അവൻ നല്ലൊരു നിലയിലെത്തും എന്നുള്ളതുകൊണ്ടാണ് അവനെ നമ്മൾ വളരെയധികം ഉത്സാഹിപ്പിച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ മകള് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹവും നന്മയുമാണ് എന്നുള്ളതുകൊണ്ടാണ് അവളെ നമ്മൾ വിദ്യ അഭ്യസിപ്പിച്ച് നല്ലൊരു നിലയിലേക്ക് അവളെ കൊണ്ടെത്തിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ആദ്യ സമയങ്ങൾ, അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പുകൾ അവസാനത്തേതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതായത്, നല്ല തുടക്കം, നന്നായി തുടങ്ങിയാൽ പകുതി തീർന്നു, പകുതി പൂർത്തിയായി എന്നുള്ളതാണ്. അതെ, എല്ലതിൻ്റെയും ആരംഭം നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിൽ നമ്മൾ നന്മയും നമ്മുടെ സ്വപ്നവും വിരിയിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് പിന്നീട് പ്രാവർത്തികമാക്കിക്കൊള്ളും. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഇഫ് യു ബിലീവ് യു ആർ റൈറ്റ് ആൻഡ് യു വിൽ ബി സക്സസ്ഫുൾ. ഇഫ് യു ഡൗട്ട് you will be right ആൻഡ് യു വിൽ ബി ഡൂംഡ്. അതായത് നീ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, നീ വിജയിക്കും. നീ സംശയിക്കുകയാണെങ്കിൽ അതും ശരിയായിരിക്കും, നീ തകർക്കപ്പെട്ടിരിക്കും. അതെ, നമ്മളുടെ മനസ്സിൻ്റെ ശക്തി എത്ര വലുതാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് പരാജയപ്പെടുന്നത് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മനസ്സ് പതറുമ്പോഴാണ്, മനസ്സിൽ ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് പരാജയപ്പെടുന്നത്. നമുക്ക് എപ്പോഴും സൂക്ഷ്മതയിലും ശ്രദ്ധയിലും വെക്കേണ്ടതായ കാര്യം ഈ സ്വപ്നമാണ്, ഈ മനസ്സിൻ്റെ കൂർമ്മതയാണ്. മനസ്സിൽ ഒരിക്കലും ക്ലാവ് പിടിക്കാത്തതായ ആ സ്വപ്നം ഊർജ്ജസ്വലമായി കാത്തു സൂക്ഷിക്കുന്നതിലാണ്. ആ അഗ്നി മനസ്സിലെരിയുമ്പോൾ താനെ പ്രകൃതി നമുക്ക് അനുകൂലമായിക്കൊള്ളും, താനെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമ്മളെ അനുസരിച്ചു കൊള്ളും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി കാറ്റിനെയും കോളിനെയും പ്രകൃതിയെയും ഒന്നും പഴിക്കാതെ എല്ലാ സാഹചര്യത്തിലും അവയെല്ലാം എനിക്ക് അനുകൂലമാണ് എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ആർക്കും നിന്നെ പിടിച്ചുകെട്ടാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നീ മുന്നോട്ട് പോകുക, നീ വിജയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

Breakfast. Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. Macfast College-ile vivitha course-galilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 വർഷ ഓണേഴ്സ് ബിരുദങ്ങളായ BCOM, BCA, BSc

സീഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്.
1: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
2: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
2: ഫോൺ 7012586661.
1: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99491.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പമുള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ ആണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. പലർക്കും ഒരുപാട് സംശയമുള്ള ഒരു കാര്യമാണ് ഈ കോഴിമുട്ടയെക്കുറിച്ച്. കാരണം ഈ കോഴിമുട്ടയുടെ വെള്ള മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിലെ മഞ്ഞക്കരു കഴിച്ചാല് കൊളസ്ട്രോൾ ഉണ്ടാകും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകളുണ്ട്. ശരിക്കും എന്താണ് അതിലെ സത്യം, അതൊന്ന് പറയാമോ?
2: ആദിമകാലം മുതൽ തന്നെ മനുഷ്യൻ അവന്റെ ആഹാരം ആരോഗ്യപ്രദമാകണം എന്ന ചിന്ത നിലനിർത്തിയിരുന്നു. ആരോഗ്യദായകമായ ഭക്ഷണങ്ങളിൽ പ്രമുഖ സ്ഥാനം മുട്ടയ്ക്കുണ്ട്. വിലക്കുറവും പോഷകമൂല്യവും അതേപോലെ തന്നെ ലഭ്യതയും ഒക്കെ മുട്ടയെ ഒരു സൂപ്പർ ഫുഡാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ കൊളസ്ട്രോൾ എന്ന ഭീതി സമൂഹത്തിൽ പരത്തിക്കൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിർബന്ധിക്കുന്ന ഒരു കാലമുണ്ട്. ഇന്ന് അതിൽ നിന്ന് കുറെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഇന്നും കോഴിമുട്ടയുടെ വെള്ള മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യകരം എന്ന് ധരിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്നാൽ ഹൃദയാഘാതത്തിന് കാരണമാകും എന്ന് പറഞ്ഞ് തെറ്റായ പ്രചരണം പല ഭക്ഷ്യവസ്തുക്കളിലും നടത്തുന്നത് മനുഷ്യന്റെ ആരോഗ്യദായകമായ ഭക്ഷണങ്ങളെ പലതിനെയും ഒഴിവാക്കാനായി ഇടയാക്കിയിട്ടുമുണ്ട്. മുട്ടയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോഴിമുട്ടയും താറാവിന്റെ മുട്ടയുമാണ് സാമാന്യേന എല്ലാ വിഭാഗങ്ങളും ഉപയോഗിച്ച് വരുന്നത്. അതിൽ കോഴിമുട്ടയ്ക്കാണ് കൂടുതലായും ലഭ്യതയും അതേപോലെ തന്നെ ഉപയോഗത്തിലും കൂടുതലായി കാണുന്നത് കോഴിമുട്ടയാണ്. താറാമുട്ടയും കോഴിമുട്ടയും തങ്ങളിൽ ചില ഗുണവ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ താറാവിന്റെ മുട്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഒട്ടേറെ ആളുകൾ കോഴിമുട്ട തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ന് അനുവർത്തിച്ചു പോകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ വളരെ പോഷകമൂല്യങ്ങൾ അടങ്ങിയ കോഴിമുട്ട, മനുഷ്യ ആരോഗ്യത്തിന് ആവശ്യമായതെല്ലാം നൽകുന്ന കോഴിമുട്ട, അവന്റെ വിശപ്പടക്കാൻ ആവശ്യമായ ഒരു ഭക്ഷ്യവസ്തു എന്ന നിലക്ക് പരക്കെ ലോകമൊട്ടുക്ക് തന്നെ ഉപയോഗിച്ചു വരുന്നു. സ്വാദിന്റെയും പോഷകമൂല്യത്തിന്റെയും ലഭ്യതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കോഴിമുട്ടയുടെ സ്ഥാനം വളരെ വലുതാണ്. ശരീരത്തിന് ആവശ്യമായതിൽ 80% കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ തന്നെയാണല്ലോ. അധികമായി മുട്ടയുടെ മഞ്ഞക്കരിവിൽ നിന്ന് ലഭ്യമാകുന്ന കൊളസ്ട്രോൾ രക്തത്തിലെ

0: കൊളസ്ട്രോളിന്റെ അളവിനെ കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഭയം മുട്ടയെ സംബന്ധിച്ച് ആവശ്യമില്ല എന്നാണ് കരുതേണ്ടത്. മുട്ടയുടെ മഞ്ഞക്കരു HDL എന്ന നല്ല കൊളസ്ട്രോള് കൂട്ടാൻ ഇടയാക്കുന്നു എന്ന് മാത്രമല്ല കരൾ, ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും കോഴിമുട്ടയിലുള്ള ലൂട്ടിൻ, കോളിൻ തുടങ്ങിയ പോഷകങ്ങൾ ഇത് ശരിവെക്കുന്നു എന്നുള്ളതും ഇതിന്റെ പോഷകമൂല്യം കൊണ്ട് തന്നെ കോഴിമുട്ട ആരോഗ്യത്തിന് ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പോ ഒരു കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞക്കരുവും ഒക്കെ അത് ഉൾപ്പെടെയാണ് കഴിക്കേണ്ടത് അല്ലേ? അത് രണ്ടും കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളൂ അല്ലേ? ഓക്കെ ഡോക്ടർ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പഠനമുണ്ടോ?
0: ഇത് സംബന്ധിച്ച് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റും ഹെപ്പറ്റോളജിസ്റ്റുമായ ഡോക്ടർ ശുഭം വത്സ്യ കോഴിമുട്ടക്കെതിരായിട്ടുള്ള വാദത്തെ നിരാകരിക്കുന്നതിനുള്ള ഒരു പഠനം പറയുന്നത്, 1.5 ലക്ഷം പേരിൽ നടത്തിയ പഠനത്തിൽ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പറയുക. സ്വാഭാവികമായും സ്ട്രോക്കിനും ഹൃദയാഘാതത്തിനും ഇടയാകും എന്ന് പറയുന്ന കോഴിമുട്ട അതിന്റെ മഞ്ഞക്കരുവയിൽ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കൂടി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്.
1: ഓക്കെ ഡോക്ടർ, ഡോക്ടർ ഇനിയുള്ളൊരു സംശയം, ഈ ഒരു മുട്ട നമുക്കിനി ദോഷകരമാകുന്നത് എങ്ങനെയാണ്, അതൊന്ന് പറയാം.
0: കോഴിമുട്ട നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഉപയോഗം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ മുട്ടയുടെ ഗുണത്തെ സ്വാധീനിക്കാനുള്ള ചില ഘടകങ്ങൾ. ഒന്ന്, കോഴിമുട്ട സാധാരണഗതിയിൽ പുഴുങ്ങി ഉപയോഗിക്കുന്നു. ആ പുഴുങ്ങുന്നത് തന്നെ ഏറെ നേരം തിളച്ച വെള്ളത്തിൽ കിടന്ന് മുട്ട പുഴുങ്ങുന്നത് അതിന്റെ ഗുണം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയ ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് മാറ്റുന്നത് കോഴിമുട്ടയുടെ മഞ്ഞ തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് മാറ്റുന്നത് കോഴിമുട്ടയുടെ മഞ്ഞക്കരുവിന്റെ മേൽ പിടിക്കുന്ന ആ ഒരു കറുത്ത പാട് ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. മുട്ട ഓംലെറ്റായും തുൾസയായും ഫ്രൈഡ് എഗ് ആയിട്ടും ഒക്കെ കഴിക്കുന്ന രീതിയുണ്ട്. ഒപ്പം തന്നെ മുട്ടയോടൊപ്പം ബട്ടർ, ക്രീം, എണ്ണ, ചീസ്, നെയ്യ് ഒക്കെ ചേർത്ത് കഴിക്കുക, ചീസ് ഓംലെറ്റ് ആയിട്ടും ഒക്കെ കഴിക്കുന്ന രീതിയുണ്ട്. അത്തരത്തിൽ പാചകം ചെയ്യുമ്പോൾ ഇതോടൊപ്പം ചേർക്കുന്ന വസ്തുക്കൾ ആരോഗ്യകരമല്ലാതെ വന്നാൽ അത് മുട്ടയെ പഴിക്കേണ്ട കാര്യമില്ല, മുട്ടയുടെ പാചക രീതിയിൽ വരുന്ന ദൂഷ്യമാണ് എന്ന് അറിഞ്ഞിരിക്കും. ഓരോരുത്തരെയും ആരോഗ്യനില അറിഞ്ഞ് മറ്റു രോഗങ്ങൾ എന്നിവ പരിഗണിച്ച് അതുകൊണ്ടും ഉണ്ടാകാവുന്ന ദൂഷ്യങ്ങൾ അറിഞ്ഞ് മാത്രം മുട്ട കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പുഴുങ്ങിയ മുട്ട തന്നെയാണ് ഏറെ ആരോഗ്യകരം എന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്.
1: ഓക്കെ ഡോക്ടർ, അപ്പോ എന്തുകൊണ്ടും മുട്ട എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വലുത് തന്നെയാണല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ AC രാജീവ് കുമാറാണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിടോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്സ് 90.4 ലൂടെ.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 04692727

0: 0120 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 10 o'clock. അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9944 1.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ரேடியோ மேக்ஃபாஸ் 90.4 டைம் செக்
1: 11 o'clock. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924 1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454848.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്.

0: തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സർ ഓർഡർ പ്ലീസ്, വൺ കഫെ ലാറ്റെ. ഓക്കെ സർ.
2: നീ എന്താ പറഞ്ഞത്?
3: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫെ.
2: അതെന്താ സംഭവം?
3: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.
2: എപ്പോ?
3: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
2: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
3: പിന്നല്ല
0: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക് 12 o'clock.

ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോടെക്നോളജി കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജനിതക എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫോർമാറ്റിക്സ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരവും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: മഴയാലും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
2: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗെല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗെല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
2: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
5: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യയ്ക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447767

0: 4722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ.

0: വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാറ്റെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നു വരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Right from a very young age, to my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31-ഓടെ രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നരേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BV ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: TMC ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. TMC വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057. നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂവെന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധിയും നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇല സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
6: 1 o'clock.
7: ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-99-241.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാനൊരു നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കാം. വെറും കട്ട്ലേറ്റ് അല്ല, മധുര കിഴങ്ങ് കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി. അപ്പൊ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ ഹെൽത്തി ആവണം, ടേസ്റ്റ് ആവണം, ഇതൊക്കെ നമുക്ക് നിർബന്ധമാണല്ലേ. അങ്ങനെയുള്ള ഒരു സ്നാക്കാണിത്. സാധാരണ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റിനേക്കാൾ പോഷക ഗുണങ്ങൾ കൂടുതലാണ് മധുരക്കിഴങ്ങ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു വിഭവം. അപ്പൊ കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർ കാണുന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്കറിയാം, സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാറുണ്ട്. പക്ഷെ അത് കുറച്ച് ഹെൽത്തി ആവാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഇതിലാവുമ്പോൾ ഫൈബറും വിറ്റമിൻ എയും വിറ്റമിൻ സിയും പൊട്ടാസ്യം ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മധുരക്കിഴങ്ങ് ഇടത്തരം വലുപ്പമുള്ളതെടുക്കുക. 1 സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക് അരിഞ്ഞത്, അത് 2 മുതൽ 3 വരെ എരിവിനനുസരിച്ച് എടുക്കാം. ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 3 അല്ലി ചതച്ചത്, മല്ലിയില 2 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബ്രെഡ് ക്രംസ് 1 കപ്പ്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മൈദ 3 ടേബിൾ സ്പൂണും, ആവശ്യത്തിന് വെള്ളവും, പിന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസും, ആവശ്യത്തിന് എണ്ണ. ഇത്രയാണ് നമുക്ക് നമ്മൾ എടുക്കുന്ന ഐറ്റംസ്, അതായത് മധുരക്കിഴങ്ങ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ചേരുവകൾ. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. മധുരക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ബ്രെഡ് ക്രംസ്, മൈദ, വെള്ളം, എണ്ണ. ആദ്യം നമ്മൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ സാധാരണ വേവിക്കുന്നത് പോലെ പ്രഷർ കുക്കറിലോ സാധാരണ പാത്രത്തിലോ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത ശേഷം, ഒരുപാട് വെന്ത് പോയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം കട്ട്ലേറ്റിനാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് വെന്ത ശേഷം തണുപ്പിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് ഉടച്ചെടുക്കുക. നമ്മൾ തൊലിയോടുകൂടിയാണല്ലോ മധുരക്കിഴങ്ങ് വേവിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മളിത് ഉടച്ചെടുക്കുക. ചില ആൾക്കാർ ഈ തൊലി ചരണ്ടിയിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക, അത് അവിടെ ഇരിക്കട്ടെ. നമ്മളൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള കുറച്ച് സോഫ്റ്റ് ആവുന്ന സമയത്ത് പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സ് നമ്മൾ ഉടച്ചു വെച്ച മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത്, പിന്നെ ഉപ്പൊക്കെ നമുക്ക് ആ ഒരു സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് വളരെ സോഫ്റ്റ് ആണെന്ന് നമ്മൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കാരണം മധുരക്കിഴങ്ങല്ലേ, ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് കുറച്ച് കട്ടിയാക്കാം. കാരണം നമുക്കിത് കയ്യിൽ എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഈ മിക്സിലൊന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് കട്ട്ലേറ്റിന്റെ ആകൃതിയിൽ പരത്തുക. എന്നിട്ട് ഷേപ്പാക്കിയ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇങ്ങനെ അടുക്കി വെക്കുക. ഇനിയാണ് നമ്മൾ കോട്ടിങ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മൈദയും വെള്ളവും ചേർത്തിട്ട് കട്ടിയില്ലാത്തൊരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഓരോ കട്ട്ലേറ്റും ആദ്യം ഒരു മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇതാണ് കട്ട്ലേറ്റിന് പുറത്ത് നല്ല ക്രിസ്പിനെസ് ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കട്ട്ലേറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് രണ്ട് വശവും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓവറായിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ടിഷ്യൂ പേപ്പറിൽ നമുക്ക് മാറ്റിവെക്കാം. പിന്നെ എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എയർ ഫ്രൈ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി രുചി കൂട്ടാനായിട്ട് ചില ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. വേവിച്ച പച്ചപ്പയർ, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പോഷകം കൂട്ടാനായിട്ട് നല്ലതാണ്. ഒരല്പം ചീസ് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പൊ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ റവ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്പി കോട്ടിംഗ് തയ്യാറാക്കാം. അപ്പൊ ഇത് നമുക്ക് പുതിന ചട്നി, തക്കാളി സോസ് അല്ലെങ്കിൽ മയോണൈസ് ഇവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ മധുരക്കിഴങ്ങ് നമുക്കറിയാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന ഒന്നാണ്. അപ്പൊ ഒരു മികച്ച സ്നാക്ക് ആയിരിക്കും ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പ്യുവർ വെജ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

എന്ന പ്രശ്നം ഏത് സിറ്റുവേഷനിലും നമുക്ക് സംഭവിക്കുന്നതാണല്ലേ. അതിപ്പോ മഴക്കാലമായാലും വെയിലുകാലമായാലും ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ ടാൻ മാറ്റാനായിട്ടുള്ള കുറച്ച് പൊടിക്കൈ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. ഒരുപാട് വഴികള് ഞാൻ ഇതിനോടകം തന്നെ ചമയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ടാൻ എന്ന പ്രശ്നം ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ മറ്റ് കുറച്ച് ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടാൻ മാറ്റാനായിട്ട് ഒരുപാട് വസ്തുക്കൾ നമ്മൾ അരച്ച് ഫേസിലിടുന്നു, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ പൊടിച്ച് ഫേസിലിടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവര് എന്ത് ചെയ്യും? ടാൻ സാറില്ല എന്ന് വെക്കാനാണോ? അല്ല. അപ്പൊ അങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ളത് തൈരാണ്. നമുക്കറിയാം തൈര് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. അപ്പൊ ഈ തൈര് ഉപയോഗിച്ച് എങ്ങനെയാണ് ടാൻ മാറ്റേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, തൈരെടുക്കുക, നല്ല കട്ട തൈരെടുക്കുക, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് തുടച്ച ശേഷം ഈ ഒരു പാക്ക് ഫേസിൽ ഇടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആകാനും അതുപോലെ തന്നെ സൺടാനൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കും. ഇനി ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരൈഡിയയും കൂടി എന്റെ കയ്യിലുണ്ട്. തക്കാളിയില്ലേ, തക്കാളി നമ്മുടെ സ്കിന്നിൽ വളരെ മികച്ചൊരു ഫലം തരുന്ന ഒന്നാണ് കേട്ടോ. മികച്ചൊരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് തക്കാളി. അപ്പൊ ഈ തക്കാളി നമ്മുടെ ഫേസിൽ ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എങ്ങനെ ഇടണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, തക്കാളി വെറുതെ ഒന്ന് വട്ടം മുറിച്ചിട്ട് ഫേസിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ തക്കാളി നീരെടുക്കുക, ഇതിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കരുത്, അതായത് ആ തക്കാളി നീരിൽ ലയിച്ചു പോകാവുന്ന അളവിൽ മാത്രം പഞ്ചസാര ഇടുക. നന്നായിട്ട് ലയിപ്പിക്കുക, തരങ്ങൾ ഒട്ടും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ജ്യൂസ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതും സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു ഐറ്റം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് റോസ് വാട്ടർ ആണ് കേട്ടോ. റോസ് വാട്ടർ എടുക്കുക, ഇതിലേക്ക് കസ്തൂരി മഞ്ഞൾ പൊടി ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഈ ഒരു പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനൊക്കെ വളരെ വേഗം റിമൂവ് ആകുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനിനെ വളരെ വേഗം സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഞാനിന്ന് പറഞ്ഞത്. ഇതപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എപ്പോഴും ജോലിക്കൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഭയങ്കര ബിസി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഐറ്റംസ് ആണ് ഞാനിന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് 3 അടിപൊളി പാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ പാട്ടുകൾക്കെല്ലാം ഒരു വല്ലാത്ത പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഇന്നത്തെ പാട്ടുകളെല്ലാം തന്നെ ഭയങ്കര മാജിക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ് കേട്ടോ. ഞാനിങ്ങനെ പറയുന്നതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. അതായത്, ഞാൻ ഇന്ന് ഗ്രാമഫോണിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് വയലാർ ശരത്ചന്ദ്ര വർമ്മ അതുപോലെ തന്നെ അലക്സ് പോൾ ആണ് കേട്ടോ. മലയാളികളുടെ പ്രിയങ്കരനായ ഗാനരചയിതാവാണ് വയലാർ ശരത്ചന്ദ്ര വർമ്മ. അദ്ദേഹത്തോടൊപ്പം അലക്സ് പോളും കൂടി ചേർന്നാൽ പിന്നെ പറയേണ്ടതില്ല. ഇവരുടെ കോമ്പിനേഷനിൽ വന്ന എല്ലാ പാട്ടുകളും മലയാളികളുടെ പ്രിയപ്പെട്ടതാണ്. ഒരു 2000s മധ്യ കാലഘട്ടത്തില് ഇവരുടെ കോമ്പിനേഷനിൽ വന്ന എല്ലാ പാട്ടുകളും ദാ ഇന്നും ട്രെൻഡിംഗിലാണ്, ഹിറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്തരത്തില് നമ്മള് ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്ന് നോക്കിയാല്, ചോക്ലേറ്റ് എന്ന മൂവിക്ക് വേണ്ടി ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ വന്ന ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, ഇഷ്ടമല്ലേ എന്ന് തുടങ്ങുന്ന സോങ്. അപ്പോ ആ ഒരു പാട്ടിലൂടെ നമുക്ക് ഇന്നത്തെ ഗ്രാമഫോണിന്റെ അധ്യായം സ്റ്റാർട്ട് ചെയ്താലോ. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സിമ്പിൾ ആയിട്ടുള്ള വരികളും അതുപോലെ തന്നെ അതിനേക്കാൾ ഭംഗിയുള്ള ഈണവും, അതാണ് ശരിക്കും വയലാർ ശരത്ചന്ദ്ര വർമ്മ അതുപോലെ തന്നെ അലക്സ് പോൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കൂട്ടുകെട്ടിൽ വന്ന അടുത്ത പാട്ട് ഏതാന്നല്ലേ, മൈ ബിഗ് ഫാദർ എന്ന മൂവിയിലെ നിറതിങ്കളെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ടിനായിട്ട് കാതോർക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

കൂട്ടുകെട്ടിൽ പറഞ്ഞ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ചട്ടമ്പി നാട് എന്ന മമ്മൂക്ക ചിത്രത്തിലെ ഒരു സോങ് ആണ് കേട്ടോ. ഈ ഒരു മൂവിയിലെ നായികയുടെ എൻട്രി അടിപൊളിയാക്കിയ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് തന്നെ കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വേറൊന്നുമല്ല, വയലാർ ശരത്ചന്ദ്ര വർമ്മ അലക്സ് പോൾ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരുപാട് ഹിറ്റ് സോങ്സ് ഉണ്ട്. അതിൽ കുറച്ച് നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പാട്ടുണ്ട്. ഇന്നും ഈ ഒരു പാട്ടിന് വല്ലാത്തൊരു പ്രസക്തിയാണുള്ളത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ക്ലാസ്മേറ്റ് മൂവിയിലെ എന്റെ കൽവിലെ എന്ന് തുടങ്ങുന്ന സോങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ആ ഒരു കാലഘട്ടത്തില് ഈ ഒരു പാട്ടുണ്ടാക്കിയ റോളുണ്ടല്ലോ, അത് ദാ ഇന്നും ഇങ്ങനെ അലയടിക്കുന്നു എന്നതാണ് സത്യം. ഇത്രയ്ക്ക് വൈബായിരുന്നു. ഇപ്പോഴും ഈ ഒരു പാട്ടൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ ഇരുന്ന് കാണുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് റേഡിയോയിലൂടെ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഈ മൂവി ആദ്യമായിട്ട് കണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസ് കാലം ഇതൊക്കെയായിരിക്കും മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോ അലക്സ് പോൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഈ ഒരു ഗാനം ആസ്വദിക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

നമ്മുടെ ലാലേട്ടൻ നിറഞ്ഞാടിയ ഒരു ചിത്രമായിരുന്നു ഹലോ. ഹലോ എന്ന മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു ലാലേട്ടൻ. പിന്നീട് കഥയിൽ വരുന്ന ആ ഒരു വേരിയേഷനും അതിലൂടെ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു തലങ്ങളും ഒക്കെ വളരെ രസകരമായിട്ടാണ് ഈ ഒരു മൂവിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഒരു മൂവിയിൽ ഒരു പാട്ട്, അതായത് കടുകിട്ട് വെറുത്തൊരു എന്ന് തുടങ്ങുന്ന പാട്ട്, നായകൻ മദ്യക്കുപ്പീനെ വർണ്ണിച്ച് പാടുമ്പോൾ നായിക അറിയാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് തന്നെ കുറിച്ചാണ് ഇങ്ങനെ പാടുന്നത് എന്ന്. അപ്പൊ എന്തായാലും ഈ മനോഹരമായ പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ വയലാർ ശരത്ചന്ദ്ര വർമ്മ അലക്സ് പോൾ കൂട്ടുകെട്ട് തന്നെയാണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് കേട്ടാലോ അടുത്തതായിട്ട്. ദാ വരുന്ന പാട്ട്.

ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ നരേൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പന്തയക്കോഴി എന്ന മൂവിയിലെ സുന്ദരിയെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ട് എന്റെ പൊന്നു മൂവിയിലെ സുന്ദരിയെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഈ ഒരു പാട്ട് എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് കേട്ടോ. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു മടുപ്പും തോന്നില്ല എന്നതാണ്. ഇത്ര മനോഹരമായിട്ടുള്ള വരികളാണ്, അതിലും മനോഹരമായിട്ടുള്ള ഈണങ്ങളാണ്. ഇനി വിഷ്വൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

വയലാർ ശരത്ചന്ദ്രവർമ്മ കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോണാണ് കൂടെയുള്ളത്. ഞാൻ ആർജി അപർണയാണ്. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് കേൾപ്പിക്കാനുള്ളത് മറ്റൊരു മമ്മൂക്ക ചിത്രത്തിലെ സോങ് ആണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, നമ്മുടെ മമ്മൂക്ക ഭയങ്കര ദുഷ്ടനായിട്ടുള്ള ഒരു പലിശക്കാരന്റെ വേഷം ചെയ്ത ഒരു മൂവിയില്ലേ പരുന്ത്. ഒരു പകുതി വരെയാണ് കേട്ടോ ഈ ഒരു ദുഷ്ടതരം. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും, അത്രയ്ക്ക് പാവമാണ്. അതെ, അപ്പൊ എന്തായാലും പരുന്ത് എന്ന മൂവിയിലെ ആ ഒരു കല്യാണ പാട്ടുണ്ടല്ലോ, അത് തന്നെ ആകട്ടെ നമുക്ക്.

പറഞ്ഞ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരുടെ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്, വേറൊന്നുമല്ല. ഇതിപ്പോ ക്യാമ്പസ് മെലഡി ആണെങ്കിലും ഇനിയിപ്പോ അതല്ല ഒരു ഫസ്റ്റ് നമ്പർ സോങ് ആണെങ്കിലും ദാ ഒരു വ്യത്യാസം ഇല്ലാതെയാണ് ഹിറ്റാകുന്നത്. മലയാളികള് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് അല്ലെ. അത്തരത്തില് ഉള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ കേട്ടു വന്ന പാട്ടുകളുടെ ആ ഒരു പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പോത്തൻ വാവ എന്ന ചിത്രത്തിലെ വാവേ മകനെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഉഷാ ഉദുപ്പ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ മൂവിയായിരുന്നു ഇത്. നമുക്ക് ഒരുപാട് ഒരുപാട് ചിരിക്കാനും ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒന്ന് സങ്കടപ്പെടാനോ ഉള്ള കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ ഉണ്ടായിരുന്നു. നെടുമുടി വേണു, സമൃദ്ധ സുനിൽ എന്നിവരൊക്കെയായിരുന്നു ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തിയത്. ഗോപിക അവതരിപ്പിച്ച ഈ മൂവിയിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഈ മൂവിയിലെ വാവേ മകനെ എന്ന് തുടങ്ങുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാട്ട് കേട്ടാലോ.

ഇങ്ങനെ കേട്ട് കേട്ട് വന്നോണ്ടിരുന്നത്. പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയായിട്ടോ. അപ്പൊ പോകാൻ നേരത്ത് ഒരു അടിപൊളി പാട്ടങ്ങ് വെച്ച് നിന്നിട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നതും ഒരു കല്യാണ പാട്ടാണ്. നമ്മുടെ വയലാർ ശരചന്ദ്രവർമ്മ അലക്സ് പോൾ കോമ്പിനേഷനിൽ എത്തിയ ലോലിപോപ്പ് എന്ന മൂവിയിലെ ജെറുസലേമിലെ പൂപോലെ എന്ന് തുടങ്ങുന്ന സോങ്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. അല്പം ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പാട്ടാണ് വേണമെങ്കിൽ റേഡിയോയുടെ വോളിയം കുറച്ച് കൂട്ടി വെച്ചോ. ഇനിയിപ്പോ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഡാൻസ് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും ജെറുസലേമിലെ പൂപോലെ എന്ന് തുടങ്ങുന്ന പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ചാച്ചാ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഹലോ, റേഡിയോ മാക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ മെഡി ടോക്കിലൂടെ സംസാരിക്കാൻ പോകുന്ന വിഷയം റൂട്ട് കനാൽ എന്തിനാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ അബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മഹിമ മറിയം സുനിലുമാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ഡോക്ടർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എന്തിനാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത്, ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാമോ?
2: എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, പല്ലുവേദന വന്നാൽ പല്ല് പറിച്ചു കളഞ്ഞാൽ പോരെ, അഥവാ എന്തിനാണ് റൂട്ട് കനാൽ ചികിത്സ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ള അപർണ, നമ്മുടെ ശരീരത്തിലെ മറ്റേത് അവയവത്തെ പോലെ തന്നെ നമ്മുടെ പല്ലുകൾ വളരെ വിലപ്പെട്ടതാണ്. കഴിയുന്നത്ര കാലം സ്വന്തം പല്ലുകൾ സംരക്ഷിച്ച് നിലനിർത്തുന്നതാണ് ആധുനിക ദന്ത ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പല്ലിലുണ്ടാവുന്ന ആഴത്തിലുള്ള കേടോ അണുബാധയോ ഉണ്ടാവുമ്പോൾ പല്ലിന്റെ ഉള്ളിലുള്ള ഞരമ്പുകൾ അടങ്ങിയ ഭാഗത്തെ ബാധിക്കാം. അത്തരം സാഹചര്യത്തിൽ പല്ല് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ചികിത്സയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. ഈ കേടുമൂലം ഉണ്ടാകുന്ന വേദന റൂട്ട് കനാൽ ചെയ്യുന്നതിലൂടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ആ പല്ല് വായിൽ തന്നെ നിലനിർത്താനും സാധിക്കും. ഇന്ന് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ എന്താണ്, എന്തുകൊണ്ടാണ് അത് ആവശ്യം, അതിനെക്കുറിച്ചുള്ള പൊതുവായ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം.
1: ഓക്കെ, എന്തായാലും നമുക്കിപ്പോ ജെറിൻ ഡോക്ടർ ഒരു ആമുഖമൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മഹിമ ഡോക്ടറിൽ നിന്ന് ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം.
1: ഓക്കെ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ആവശ്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും?
3: തുടർച്ചയായ പല്ലുവേദന, ചൂടോ തണുപ്പോ കഴിക്കുമ്പോൾ നീണ്ടു നിൽക്കുന്ന വേദന, കടിക്കുമ്പോഴുള്ള പല്ലുവേദന, മോണയിലെ വീക്കം എന്നിവ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരാനുള്ള പ്രധാന ലക്ഷണങ്ങളാണ് പറഞ്ഞത്.
1: ഓക്കെ, ഈ സാധാരണ നമ്മൾ റൂട്ട് കനാൽ ചെയ്യുന്നത് പല്ലിന് ദ്വാരം ഉണ്ടാവുമ്പോഴാണല്ലോ. അപ്പൊ എല്ലാ ദ്വാരങ്ങൾക്കും, അതായത് പല്ലിൽ വരുന്ന എല്ലാ തരം ദ്വാരങ്ങൾക്കും ഈ റൂട്ട് കനാൽ ആവശ്യമായിട്ട് വരും?
3: അല്ല, ദ്വാരം പല്ലിന്റെ പുറം ഭാഗത്ത് മാത്രം ഒതുങ്ങുന്നുണ്ടെങ്കിലാണെങ്കിൽ ഫില്ലിംഗ് മതിയാകും, അതായത് റെസ്ട്രേഷൻ മതിയാകും. എന്നാൽ ദ്വാരം പല്ലിന്റെ ഉള്ളിലുള്ള നാഡി ഭാഗമായ പൾപ്പിലേക്ക് എത്തിയാൽ റൂട്ട് കനാൽ ചികിത്സ ആവശ്യമായി വരും.
1: ഓക്കെ, ഇപ്പൊ വേദനയാണ് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ വേദനയും ഇപ്പൊ റൂട്ട് കനാൽ ചികിത്സയുടെ ഒരു സൂചനയാണോ, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം എന്നതിനുള്ള ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ?
3: അല്ല, പ്രത്യേകിച്ച് രാത്രിയിൽ വർദ്ധിക്കുന്നതോ മരുന്ന് കഴിച്ചാലും പൂർണ്ണമായി മാറാത്തതോ ആയ വേദനയാണെങ്കിൽ നമ്മൾക്ക് റൂട്ട് കനാൽ ചെയ്യണം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആവാം.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ പല്ല് റൂട്ട് കനാൽ ചെയ്യണതിന്റെ അടിസ്ഥാന വേദനയാണെന്നല്ലോ പറഞ്ഞത്, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷണം. പക്ഷെ ഈ വേദന ഇല്ലാത്ത പല്ലുകളിൽ ഇങ്ങനെ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുമോ?
3: തീർച്ചയായും വേദന ഇല്ലാത്ത പല്ലുകളിലും ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പല്ലിന്റെ നാഡി പൂർണ്ണമായി നശിച്ചാൽ വേദന ഇല്ലാതാകാം. എന്നാൽ അണുബാധ പല്ലിന്റെ വേരിന്റെ അറ്റത്ത് നിലനിൽക്കുകയും എല്ലിലേക്ക് വ്യാപിക്കുകയും ചെയ്യാം. എക്സ്റേ പരിശോധനയിലൂടെയാണ് ഇത്തരം അവസ്ഥകളെ പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്നത്. അതിനാൽ വേദന ഇല്ലാത്തത് കൊണ്ട് മാത്രം പല്ല് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ ജെറിൻ ഡോക്ടർ ഒരു ഇൻട്രൊഡക്ഷൻ തന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് പറിച്ചു കളയണേക്കാളും നല്ലത് അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് എന്ന്. അപ്പൊ എന്താണ് ഈ പല്ല് പറിച്ചു കളയുമ്പോൾ, അല്ലെങ്കിൽ അതല്ലാതെ ഇതിൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന്റെ പ്രയോജനം എന്താണ്?
3: അപർണ, നമ്മുടെ സ്വാഭാവിക പല്ലുകൾക്ക് പകരം മറ്റൊന്നുമില്ല. ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ ചവയ്ക്കാനുള്ള കഴിവ് കുറയാം, സമീപ പല്ലുകൾ നീങ്ങാനും സാധ്യതയുണ്ട്. പിന്നീട് കൃത്രിമ പല്ലുകളോ ഇംപ്ലാന്റുകളോ ഒക്കെ ആവശ്യമായി വരാം. അതിനാൽ സാധ്യമായിടത്തോളം സ്വന്തം പല്ല് സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ദന്ത ചികിത്സയുടെ ലക്ഷ്യം. റൂട്ട് കനാൽ ചികിത്സ അതിനെ സഹായിക്കുന്ന ഒരു പ്രധാന ചികിത്സാ രീതിയാണ്.
1: ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഇപ്പൊ റൂട്ട് കനാലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് വന്നൊരു സംശയമാണ്, ഇതിപ്പോ വൈകി

0: വിശ്വാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമോ? ഇപ്പൊ എല്ലാരും ഇതൊക്കെ അങ്ങ് ഓ സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യമാണ്. ഇത് വൈകിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ?
1: ചികിത്സ വൈകിക്കുമ്പോൾ അണുബാധ കൂടുതൽ വ്യാപിക്കാം. മോണയിലും താടിയലിലും വീക്കം ഉണ്ടാകാം. ചിലപ്പോൾ പഴുപ്പ് രൂപപ്പെടുകയും മുഖം വീർക്കുകയൊക്കെ ചെയ്യാം. അവസാനം പല്ല് രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം വരെ ഉണ്ടായെന്ന് വരാം. അതിനാൽ സമയബന്ധിതമായ ചികിത്സ വളരെ പ്രധാനമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിൽ.
0: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ സംസാരിച്ച്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ബാക്കി ഒരു കൺക്ലൂഷൻ നമുക്ക് ജെറിൻ ഡോക്ടറിൽ നിന്ന് കേൾക്കാം.
2: റൂട്ട് കനാൽ ചികിത്സയെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. റൂട്ട് കനാൽ ചികിത്സ എന്നത് ഒരു പല്ല് സംരക്ഷിക്കാനുള്ള ചികിത്സയാണ്, പല്ല് നഷ്ടപ്പെടുത്താനുള്ളതല്ല. പല്ലിലെ അണുബാധയോ ഞരമ്പുകളുടെ കേടുപാടുകളോ ഉണ്ടാകുമ്പോൾ സമയബന്ധിതമായ ചികിത്സ തേടിയാൽ സ്വന്തം പല്ല് തന്നെ വർഷങ്ങളോളം നമുക്ക് നിലനിർത്താൻ കഴിയും. അതിനാൽ പല്ലുവേദന, ചൂടും തണുപ്പും തട്ടുമ്പോഴുള്ള അസ്വസ്ഥത, മോണയിലെ വീക്കം തുടങ്ങിയ ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കരുത്. ഓർക്കുക, സ്വന്തം പല്ലുകളാണ് ഏറ്റവും മികച്ചത്. അവ സംരക്ഷിക്കുകയാണ് ഏറ്റവും നല്ല ദന്ത ചികിത്സ. അതുകൊണ്ട് തന്നെ പല്ലിന് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ചികിത്സ വൈകിക്കാതെ ഒരു ദന്ത ഡോക്ടറിനെ സമീപിക്കുക. വാ നല്ല ശുചിത്വവും ആയി പാലിക്കുക. 6 മാസത്തിലൊരിക്കൽ ദന്ത പരിശോധന നടത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ ഒരു പുഞ്ചിരിയും ഒരു നല്ല ഓറൽ ഹൈജീനും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും.
0: ഓക്കെ ഡോക്ടർ, താങ്ക് യു. റൂട്ട് കനാൽ എന്തിനാണ് ചെയ്യുന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ മെഡിടോക്കിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജെറിൻ എബ്രഹാം ജോർജും അതുപോലെ തന്നെ ഹൗസ് സർജൻ ഡോക്ടർ മഹിമ മറിയം സുനിലുമാണ്. ഒരിക്കൽ കൂടി ഇരുവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9924-91.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
2: 3 o'clock.
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 4 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസ്റ്റ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
5: സീറോ ഡെലിവറി.
6: സീറോ ഡെലിവറി,
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
6: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
6: ഫോൺ 7012586661.
5: സീറോ ഡെലിവറി. എവറിതിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹായ് ഹലോ, നമസ്കാരം. സമയം 4 മണിയായല്ലേ. 4 മണി എന്ന് പറയുമ്പോൾ ഒരു ചായ സമയമാണല്ലോ അല്ലേ. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചില്ലെങ്കിൽ ഇനി നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം കേട്ടോ. ദാ ഇവിടെ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് റേഡിയോ കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. ഒരു കയ്യിൽ നല്ല ചൂട് ചായ, മറ്റേ കയ്യിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പോട. ഇനിയിപ്പോൾ പരിപ്പോട ഇഷ്ടമില്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള നല്ല ആവി പറക്കുന്ന ഒരു പഴംപൊരി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായാനെ? അടിപൊളിയായിരിക്കും അല്ലേ. അപ്പം എന്തായാലും എനിക്കിപ്പോൾ ഈ പറഞ്ഞ ചായയും പഴംപൊരിയും ഒന്നും സ്റ്റുഡിയോയിലിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കുക, ഞാൻ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാം. എങ്ങനെ? അതൊരു അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ചായ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുള്ള സമയമാകുമ്പോൾ ഇന്ന് റേഡിയോ കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ്. ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ സമയം വർത്തമാനവും മത്സരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ കുറേ പേര് എത്തിയിട്ടുണ്ട്. ഹായ് അപ്പൂസ് കുട്ടി എന്ന് ചോദിച്ചിട്ട് അനിൽ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ചേട്ടൻ, ചായ കുടിച്ചായിരുന്നോ? എൽസി ചേച്ചി ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ നമ്മുടെ ഷീജി ചീച്ചി ഹായ് അപർണ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ചീച്ചി, ചായ കുടിച്ചായിരുന്നോ? അപ്പോൾ എന്തായാലും ഈ ചായ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരു വികാരമാണ് അല്ലേ. ചിലർക്ക് രാവിലെ എണീക്കുമ്പോൾ ചായ ഇടണം, എന്നാലേ ആ ഒരു ഉഷാർ വരുള്ളൂ. ചിലർക്ക് അതാ ഇങ്ങനെ 3 മണിയാകുമ്പോൾ തന്നെ തുടങ്ങും, 4 മണിയാകുമ്പോൾ ചായ കുടിക്കണം, ചായ കുടിക്കണം അല്ലേ. ആ ഒരു ചിന്താഗതിയൊക്കെ അല്ലേ, ആ ഒരു മൈൻഡ് സെറ്റിലൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലരിപ്പോൾ ചായ കുടിച്ച് തുടങ്ങിയിട്ടുണ്ടാകും, മറ്റ് ചിലർ ഇതാ ഇപ്പം സമയം ഞാനിവിടെ 4 മണിയെന്ന് പറഞ്ഞപ്പോഴായിരിക്കും യൂ 4 മണിയായി ചായ കിട്ടേ എന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മത്സരങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് റേഡിയോ കഫേ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. രസകരമായിട്ടുള്ള 3 സെഗ്മെൻറ്റുകളാണ് നമ്മുടെ റേഡിയോ കഫേക്കുള്ളത്. ഫസ്റ്റ് സെഗ്മെൻറ്റ് വന്നിട്ട് സിനിമാസ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, കുട്ടി ചോദ്യങ്ങളാണ്, ഭയങ്കര നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സെഗ്മെൻറ്റിൽ. അതും കടന്ന് നമ്മൾ 2-ാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജി കെ ക്വസ്റ്റ്യൻ വരാം, അതുപോലെ തന്നെ കടങ്കഥ വരാം, അങ്ങനെ രസകരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ആ ഒരു സെഗ്മെൻറ്റിലുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് എന്നതാണ് 2-ാമത്തെ സെഗ്മെൻറ്റ്. അതും കടന്ന് 3-ാമത്തെ സെഗ്മെൻറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കഴിവുണ്ടായിട്ടും വേദികൾ കിട്ടാൻ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടാകും. അവർക്കുള്ള ഒരവസരമാണ് കേട്ടോ. അതായത് പാട്ടുപാടാം, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറ്റുമോ അതെല്ലാം ചെയ്യാം. പാട്ടുപാടാം, ഇവിടെ വിസിലൊക്കെ അടിച്ച് പാട്ട് പാടുന്നവരുണ്ട്, ഇനി ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത്, നമുക്കിവിടെ റേഡിയോയിലൂടെ കേൾപ്പിക്കാൻ പറ്റുന്ന എന്തും, മിമിക്രിയാകാം, അങ്ങനെ എന്തും പറ്റും. അതാണ് ടാലൻറ്റ് ഓഫ് ദ ഡേ. അപ്പോൾ ഈ 3 സെഗ്മെൻറ്റുകളൊക്കെ ആയിട്ട് റേഡിയോ കഫേ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ അല്ലിക്കുട്ടി ചപ്പാത്തിയും ബീഫും കഴിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ചപ്പാത്തിയും ബീഫും കഴിക്കുമ്പോൾ ചൂട് കട്ടൻ ചായ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും അല്ലിക്കുട്ടിക്ക് ഒരു കട്ടൻ കൊടുക്കൂ എന്ന് ഞാനിവിടെ പറയുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ രാജപ്പൻ ചാട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ റെഡി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൽമിത ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് സൽമിത, ചായ കുടിച്ചായിരുന്നോ? ഓക്കെ, എന്തായാലും കുറച്ച് പേരുണ്ട് ഈ പാട്ടൊക്കെ കേട്ട് ആടിപ്പാടി വരുന്നവർ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മത്സരങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ കഫേ. This is Radio Cafe.
1: രസകരമായ മത്സരങ്ങളൊക്കെ ആയിട്ട് ദാ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ആരംഭിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, ആരംഭിച്ചിട്ട് കുറച്ചധികം നേരമായി. പക്ഷേ നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്, സിനിമാ സ്കോപ്പാണ്. അങ്ങനെ വെറുതെ പോയാൽ ശരിയാവില്ലല്ലോ, ആ ടൈറ്റിൽ കാരണം. അപ്പോൾ ദാ വരുന്നു നമ്മുടെ സിനിമാ സ്കോപ്പിൻ്റെ ടൈറ്റിൽ.
0: സിനിമാ സ്കോപ്പ്.

യെസ്, അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. നമസ്കാരം ദീപ, ഞാൻ പേടിച്ചാണ് വന്നിരിക്കുന്നത്. കാരണം ഇന്ന് റേഡിയോ കഫേ ആണോ അതോ റീവൈൻഡ് ആണോ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചമ്മുന്നത് പോലെ ചമ്മും. പക്ഷെ ഇന്നും ചമ്മിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ദീപയല്ല, ഞാൻ അപർണയാണ്. അപ്പൊ എന്തായാലും ഈ മെസ്സേജ് അയച്ച് ചമ്മിയിരിക്കുന്നത് നമ്മുടെ ജയങ്കരേട്ടനാണ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. ജയങ്കരേട്ടൻ ആദ്യം ഇങ്ങനെ തുടക്കം ഇങ്ങനെ ആയാലും ബാക്കിയുള്ള എന്താ പറയാ സ്കോറൊക്കെ അങ്ങ് അടിച്ചെടുത്തേക്കണം കേട്ടല്ലോ. അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. സാധാരണ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ തന്നിട്ട് ഏതാണ് മൂവി എന്നാണ് ചോദിക്കണം. അപ്പം അതൊന്നൊന്ന് മാറ്റി പിടിച്ച് എൻ്റെ പഴയ സ്റ്റൈലിലേക്ക് പോവുകയാണ്. കുറച്ച് ക്ലിപ്പ് അങ്ങോട്ട് തരുകയാണ്. അത് ക്ലിപ്പല്ലല്ലോ, കുറച്ച് ക്ലിപ്പും ഞാൻ അങ്ങോട്ട് തരും. അത് വെച്ചിട്ട് നിങ്ങൾ ഏതാണ് മൂവി എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ആദ്യത്തെ ക്ലൂയിലേക്ക് പോവുകയാണ്. ഇതൊരു ദിലീപ് ചിത്രമാണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ദിലീപ് ചിത്രമാണ്. 2005 റിലീസ് ചെയ്തൊരു ചിത്രമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. 2005 റിലീസ് ചെയ്ത ചിത്രമാണ്, ദിലീപ് ചിത്രമാണ്. ദിലീപിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ലാൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്, ഭാവന പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്, രാജൻ പി ദേവ് പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അപ്പം എന്താണ്, 2005 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമാണിത്. ഇതിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലുണ്ട്, അതുപോലെ തന്നെ ഭാവനയുണ്ട്, രാജൻ പി ദേവുണ്ട്. ഇത്രയും പേരാണ് ഇതിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൂവി ഏതാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ശരി ഉത്തരങ്ങൾ അയക്കാം കേട്ടോ. ശരി ഉത്തരം അയക്കേണ്ട നമ്പർ ഇതാണ്, 9495730333. 9495730333. അപ്പോൾ എന്തായാലും കുറച്ച് ടഫായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. അതായത് 2005 റിലീസായതാണ് ഈ ഒരു മൂവി. ഇതൊരു ദിലീപേട്ടൻ മൂവിയാണ്. ഇത്രയും ഒക്കെ ആണല്ലോ. അടുത്തൊരു ക്ലൂയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ മറ്റ് കുറച്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരുടെ പേര് ഞാൻ പറയാം. ഒന്ന്, രാജൻ പി ദേവ് പ്രധാനപ്പെട്ടൊരു ക്യാരക്ടർ കൈകാര്യം ചെയ്ത വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ശോഭന, ക്ഷമിക്കണം, ഭാവനയാണ് കേട്ടോ. പെട്ടെന്ന് ശോഭന എന്നറിയാതെ പറഞ്ഞു, സോറി. ഭാവന പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്ന വ്യക്തിയാണ് ലാൽ. ഏതാണ് ആ മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. യെസ്, നമ്മുടെ ശരി ഉത്തരം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശില്പചേച്ചി സംശയത്തോടെ ചോദിക്കുന്നു, സംശയപ്പെടേണ്ട, അത് ശരി തന്നെയാണ്. ആകാശ് മോൻ ശരിയാണ് കേട്ടോ. ഓക്കെ, സൽമീത്ത ശരിയാണ്, വസന്തകുമാരി ചേച്ചി ശരിയാണ്, മിനി ചേച്ചി ശരിയാണ്, ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയാണ്. യെസ്, 2020 ഇവിടെ വന്നിട്ടുണ്ട്. 2020 അല്ല, തെറ്റുത്തരാണ്. അപ്പോൾ ഒരു മുട്ട അങ്ങോട്ട് പിടിച്ചോ. റാണി ചേച്ചിക്ക് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. കിഴക്കു ദിക്കും എന്താ ഉദ്ദേശിച്ചേ? ഓക്കെ, അതിന് ഒരു മുട്ട അങ്ങോട്ട് തരുകയാണ് എന്താണ് ഉദ്ദേശിച്ചെങ്കിലും. യെസ്, ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ്. പാണ്ടിപ്പട തെറ്റിപ്പോയി, അതിനൊരു മുട്ട അങ്ങോട്ട് തരുകയാണ് ചേച്ചിക്ക്. അനിൽ ചേട്ടൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. യെസ്, പോന്നോട്ടെ പോന്നോട്ടെ, ഉത്തരങ്ങൾ പോന്നോട്ടെ, വേഗം പോരട്ടെ. അങ്ങനെ റാണി ചേച്ചി എനിക്ക് മുട്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ശരി ഉത്തരത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അനിൽ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. വസന്തകുമാരി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമ ഇത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ, ശില്പ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആരെങ്കിലും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? യെസ്, നമ്മുടെ ശീപ ചേച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ആ ശരി ഉത്തരത്തിലേക്ക് ഞാനൊന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, പോവാണ് കേട്ടോ, അധിക സമയം നീട്ടുന്നില്ല. അപ്പം ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന 2005 പുറത്തിറങ്ങിയ മൂവി ഏതായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചാന്ത് പൊട്ട് എന്നതാണ് കേട്ടോ സിനിമയുടെ പേര്. ഇവിടെ എൻ്റെ റാണി ചേച്ചി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഗുണ്ടുമണിയാണ് പറഞ്ഞത്, എനിക്ക് മുട്ട വേണ്ടാന്ന്. അങ്ങനെ പറയരുത്, മുട്ട എന്താണ്, പ്രോട്ടീൻ അല്ലേ, വിറ്റാമിൻ അല്ലേ, എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ എന്തായാലും മുട്ട കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇപ്പോൾ ഡയറ്റ് ആണെങ്കിൽ കഴിക്കണ്ട. ഓക്കെ, അപ്പം ഇനി എല്ലാത്തിനും ശരി ഉത്തരം മാത്രം പറഞ്ഞാൽ മതി.
ഓക്കെ, എന്തായാലും ശാന്ത വോട്ട് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു സൂപ്പർ കൈഡി ഉണ്ട്, ഞാൻ തരുന്നതായിരിക്കും. അവസാനം അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു മൂവിയാണ് എൻ്റെ കയ്യിലുള്ളത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മൂവിയാണ്, നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിൽ വന്ന മൂവിയാണ്. ടഫാണ്, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒട്ടുമിക്ക ചിത്രത്തിലും നിവിൻ പോളി വരുന്നുണ്ട്. അപ്പോൾ നിവിൻ പോളിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്, കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിരിക്കുന്നത്. അയ്യോ, വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തു, നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടോ, പെട്ടെന്നൊരു തിരിഞ്ഞു പോയതാണ്. വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. നിവിൻ പോളിയാണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത്. മറ്റൊരു ക്യാരക്ടർ കൈകാര്യം ചെയ്തത് അജു വർഗീസാണ്. പിന്നെയും ടഫായല്ലേ, കാരണം ഇവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഒരു ഒരു ചെറിയ ക്ലൂ തരാം.

ഓക്കെ, എനിക്കിവിടെ ചെറിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്കിലും ഞാനൊരു ചെറിയൊരു ക്ലൂ കൂടി തരാം. എസ് ഐ പ്രേംകുമാർ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഈ ചിത്രത്തിലുണ്ട്. അതായത് ഇപ്പം ഞാൻ ഓൾറെഡി മൂന്ന് ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ്. അതുപോലെ തന്നെ നിവിൻ പോളി, അജു വർഗീസ് കൂട്ടുകെട്ടിൽ ഉള്ളൊരു സിനിമ കൂടിയാണ്. മറ്റൊരു കഥാപാത്രം പറയുകയാണെങ്കിൽ ചിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് എസ് ഐ പ്രേംകുമാർ എന്നാണ് കേട്ടോ. എസ് ഐ പ്രേംകുമാർ ഉള്ള നിവിൻ പോളി, അജു വർഗീസ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ആ വിനീത് ശ്രീനിവാസൻ ചിത്രം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എനിക്കിവിടെ ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഷിതു ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. വടക്കൻ സെൽഫി തെറ്റുത്തരമാണ്. അനിൽ സേട്ടൻ ഇതാ പിടിച്ച ഒരു മുട്ട. അടുത്തത് ശരിയുത്തരം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വസന്തകുമാരി ചേച്ചിയാണ്. മലർവാടി ആർട്സ് ക്ലബ് തെറ്റുത്തരമാണ്. എൽ സി ചേച്ചിക്കും ഒരു മുട്ട ഞാൻ അങ്ങോട്ട് തന്നിരിക്കുകയാണ്. ശില്പചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എനിക്ക് കട്ടായി കട്ടായി കേൾക്കുന്നു. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഓൺലൈൻ കേൾക്കുന്നവർക്ക്? ബിന്ദു ചേച്ചിക്ക് ചെറിയൊരു പ്രശ്നം പറയുന്നുണ്ട്. എൻ്റെ മോളെ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ വീട്ടിൽ പാലുകാച്ചൽ ചടങ്ങ്. ഇനി എന്തൊക്കെ ഒതുക്കാൻ ബാക്കി പണി കിടക്കുന്നു, സെറ്റാവാൻ ഒരാഴ്ച പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലുകാച്ചലിന് ഞങ്ങൾ ആരെയും വിളിച്ചില്ല, അതിൻ്റെ ഞങ്ങൾക്ക് പിണക്കുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ലക്ഷ്മി പ്രിയ ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ചുമത്ര അല്ല ചിറക്കടവ് ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. എനിക്കും കട്ടാകുന്നുണ്ട് ഇടയ്ക്ക്. അത് റേഞ്ചിൻ്റെ വിഷയമായിരിക്കാം. നോക്കട്ടെ, എനിക്കിവിടെ ഒന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. യെസ്, അനിൽ സേട്ടന് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഷൈജ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം മതി എന്ന് വിചാരിക്കുന്നു. അല്ല, കുറച്ച് പേര് കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉത്തരം പോന്നോട്ടെ. രാജപ്പൻ ചേട്ടൻ പാലപ്പുറ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ ശരിയുത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനിത ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. പാല് കാച്ചാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെത്തുമ്പോൾ പാല് തൈരായി കാണും, അതാ വിളിക്കാൻ. ഓക്കെ, അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു കേട്ടോ. എൽസ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും പേര് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയുത്തരം എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്താണ് കേട്ടോ. തട്ടത്തിൻ മറയത്താണ് ശരിയുത്തരം. അപ്പൊ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടിയുണ്ട്. ഇതിലുള്ള നമ്മുടെ മനോജ് കെ ജയൻ കൈകാര്യം ചെയ്ത ക്യാരക്ടറിന്റെ പേരായിരുന്നു കേട്ടോ എസ് ഐ പ്രേംകുമാർ എന്നത്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ സെഗ്മെൻറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഒരു ജിത്തു ജോസഫ് ചിത്രമാണ്. ഏതാണ് ഈ മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. കുറ്റാന്വേഷണ ചിത്രമാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ളൊരു ത്രില്ലർ ചിത്രമാണിത്.

യെസ്, ഇവിടെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ക്ലൂ പറയാഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഒരു ക്ലൂ കൂടി ഞാൻ തരുകയാണ്, ഒരു ക്ലൂ കൂടി തരാം. ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജാണ്. അപ്പം ദൃശ്യം പറഞ്ഞവർക്കൊക്കെ മൊട്ട ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. പൃഥ്വിരാജ് വന്നിട്ടുള്ള ജിത്തു ജോസഫ് ചിത്രം ഏതാണ്? ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കിട്ടും. ദൃശ്യം പറഞ്ഞവരുടെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മുട്ട ഞാൻ അങ്ങോട്ട് തരാണ്. ബിന്ദു ചേച്ചിക്ക് ഒരു മുട്ട, ഷൈജ ചേച്ചിക്ക് ഒരു മുട്ട, അതുപോലെ തന്നെ വസന്തകുമാരി ചേച്ചിക്ക് ഒരു മുട്ട, റാണി ചേച്ചിക്ക് ഒരു മുട്ട, ശില്പ ചേച്ചിക്ക് ഒരു മുട്ട. ആഹാ, ഇന്ന് മുട്ടയോട് മുട്ട മാത്രം. യെസ്, ലക്ഷ്മി പ്രിയ ചേച്ചി ശരീരത്തിനാണ് പറഞ്ഞിട്ടുള്ളത്, മിനി ചേച്ചി ശരീരത്തിനം പറഞ്ഞിട്ടുണ്ട്, ശില്പ ചേച്ചി ശരീരത്തിനം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റാണി ചേച്ചി ശരീരത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൽമീത്ത മുട്ട മേടിക്കാതെ ആദ്യം തന്നെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജിത്തു ജോസഫ് ചിത്രം, ആ ത്രില്ലർ സിനിമ ഏതാണ് എന്നാണ് എനിക്കറിയേണ്ടത്. ബിന്ദു ചേച്ചി മുട്ട വേണ്ടെന്ന് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സംശയപ്പെടേണ്ട, അത് തന്നെയാണ് ശരിയുത്തരാണ് കേട്ടോ. അനിൽ ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശീപ ചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. യെസ്, ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൽസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മോളെ ഇടക്ക് ഓരോരോ വാക്ക് കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് ബ്രേക്കിൻ്റെ ഇടയിൽ നമുക്ക് നോക്കാം കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കാം, നെറ്റ്വർക്കിൻ്റെ പ്രശ്നമായിരിക്കാം. ഇവിടെ ഓൺലൈൻ സ്ട്രീം ചെയ്യുന്നതിൽ വലിയ കുഴപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പം അത് റേഞ്ചിന്റെ പ്രശ്നമാകാനാണ് സാധ്യത കേട്ടോ. ഷൈജ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരി ഉത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ, മെമ്മറീസ് ആണ് ശരി ഉത്തരം. മെമ്മറീസ് എന്നതാണ് ശരി ഉത്തരം. അപ്പൊ മെമ്മറീസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈയടി ഞാൻ അങ്ങോട്ട് തരുകയാണ്. മെമ്മറീസ് എന്ന് പറഞ്ഞവർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അതിനൊക്കെ ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈയടിയാണ്. ദാ വരുന്നു കൈയടി. യെസ്, അങ്ങനെ ഷീജ ചേച്ചിയും ഇതാ കൈയടിക്ക് വേണ്ടിയിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇതാ ഇങ്ങനെ ഉത്തരങ്ങളും കൈയടിയൊക്കെ തന്നു കഴിയുമ്പോൾ പതിയെ അടുത്തൊരു എന്താ പറയുക, അടുത്തൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമാണ്. ഒരു കുട്ടി പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ് കേട്ടോ. പാട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ജി കെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാനായിട്ട്. അപ്പം എന്തായാലും എൽ സി ചേച്ചിയുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്നു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ ബാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: மகாலட்சுமி சில்க்ஸ் திருவல்ல முத்து ஏட்டுமானூர் ரேடியோ கஃபே. This is Radio Cafe.
1: രസകരമായ ചോദ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇതാ ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ എത്തി എത്തിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതിന് മുമ്പ് ആ ടൈറ്റിൽ കയറണം. ഇതാ വരുന്നു നമ്മുടെ ടൈറ്റിൽ.

യെസ് അങ്ങനെ ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. അതായത് ചോദ്യങ്ങൾ പല ടൈപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓരോ വിഷയം വെച്ചിട്ടായിരിക്കുമല്ലോ ഞാൻ ചോദിക്കുന്നത്. അപ്പം എന്തിനെക്കുറിച്ച് ചോദിക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ഒറ്റ കാര്യം പറഞ്ഞില്ല, വേൾഡ് കപ്പ് നടക്കുകയല്ലേ, നമുക്ക് ഫുട്ബോളിനെ കുറിച്ചായാലോ, ഇങ്ങനെയുണ്ട്. അപ്പം എന്തായാലും വേറെ ഒന്നുമില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം ഓക്കെ, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പ് വിന്നർ ആയിട്ടുള്ള ടീം ഏതാണ് എന്നതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇവ നമ്മൾ ഇപ്പോൾ വേൾഡ് കപ്പിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിയ ടീം ഏതാണ്, അതായത് കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിയ ടീം ഏതാണ് എന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിയ ടീം ഏതാണ്? ഇന്ന് 2026 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കറിയേണ്ടത് കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് നേടിയ ടീം ഏതാണ് എന്നതാണ് കേട്ടോ. വേഗം ഉത്തരങ്ങൾ അയക്കാം ടു ദ നമ്പർ 9495730333. കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയ ആ ടീം ഏതാണ്?

2022 കേട്ടോ, 2022 വേൾഡ് കപ്പ് നേടിയ ആ ഒരു ടീം ഏതാണ്, ഏത് രാജ്യമാണ് വേൾഡ് കപ്പ് കരസ്ഥമാക്കിയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം എവിടെ നോക്കിയാലും വേൾഡ് കപ്പിൻ്റെ ആവേശമാണ്, ഇങ്ങനെ ആർത്തരമ്പുമാണ്. അപ്പോൾ ഇത്തവണ ആര് കപ്പ് നേടുമെന്നത് ഭയങ്കര ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. അതിനിടയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ വട്ടം ആരാണ് നേടിയത്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, വേഗം ഉത്തരം പറയാവുന്നതാണ്. യെസ്, കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയ ടീം. സെനിൽ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൽ സി ചേച്ചി നൈസായിട്ടൊന്ന് തെറ്റിപ്പോയില്ലോ? ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യൂ. അനീഷേട്ടൻ കൊല്ലമ്പടി ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സുജി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗിത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി, ശീപ ചേച്ചി, കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലേഖ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷേർലി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റാണി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൽമയിത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കണ്ടില്ലേ, ഇതാ വരുന്നതേ ഉള്ളൂ കേട്ടോ. നദീർത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴെ നിന്ന് മെയിലിലേക്ക് ഇങ്ങനെ മെസ്സേജ് വായിച്ച് വായിച്ച് എത്തുന്നതേ ഉള്ളൂ കേട്ടോ. യെസ്, അനീഷേട്ടൻ ഇന്നലത്തെ കളിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലിസി ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മിനി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് സ്വന്തമാക്കിയ രാജ്യം ഏതാണ്, ഏത് ടീമാണ് വേൾഡ് കപ്പ് കൊണ്ടുപോയത് എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മുടെ ഷംസുദ്ദീനിക്ക ഞാൻ എത്തി എന്ന് പറഞ്ഞ് ശരി ഉത്തരവുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ഇർത്താ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയും സമയം മതി. എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. അർജന്റീനയാണ് കേട്ടോ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയത്. അപ്പോൾ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് കരസ്ഥമാക്കിയത് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അതിന് ശരി ഉത്തരം ഇവിടെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമ്മളെല്ലാവരും കേട്ട, അല്ലെങ്കിൽ കുറേ പേര് ആരാധകരെ സ്വന്തമാക്കിയ ഒരു താരമാണ് എംബാപ്പെ അല്ലേ. എംബാപ്പെ ഏത് ടീമിൻ്റെ കളിക്കാരനായിരുന്നു, അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആരാധകരെ നേടിയൊരു കളിക്കാരനായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ എംബാപ്പെ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ എംബാപ്പെ ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചത്? കഴിഞ്ഞ വേൾഡ് കപ്പിൽ എംബാപ്പെ ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചത്? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞ തവണ എനിക്കറിയാവുന്ന കുറേ പേരുടെയൊക്കെ വാൾപേപ്പർ വരെ എംബാപ്പെ ആയിരുന്നു.

കഴിഞ്ഞ തവണ വളരെയേറെ പ്രശസ്തി നേടിയ ഒരു മികച്ച താരമായിരുന്നു എംബാപ്പെ. എംബാപ്പെ ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളത്തിലിറങ്ങിയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ശരിയുത്തരങ്ങളിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ആരൊക്കെയാണ് ശരിയുത്തരം പറഞ്ഞിരിക്കുന്നത്? വാർത്ത കേൾക്കാറില്ല, കാണാറില്ല, വായിക്കാറില്ല, ഗൂഗിൾ പറയുന്നതാന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, സൽമീത്ത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സുജി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. റാണി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചീച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. നദീർത്ത് ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അനിൽ സേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനീഷേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശേ, ഇപ്രാവശ്യം അതാണെന്നറിയാം. എന്തിനാ നമ്മളൊരു കൺഫ്യൂഷൻ കൊടുക്കേണ്ടത്? അത് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചോദിച്ചത്. യെസ്, ഷീജ ചീച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ചേർലി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എംബാപ്പെ ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ തവണ കളിച്ചിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ തവണ ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയ പ്ലെയറായിരുന്നു എംബാപ്പെ. അപ്പം ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു എംബാപ്പെ കളത്തിലിറങ്ങിയതെന്ന് മാത്രം പറഞ്ഞാൽ മതി. പോരട്ടെ, ശരിയുത്തരങ്ങൾ പോരട്ടെ. ശിവചേച്ചി കുമരകം ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അപർണ, എനിക്ക് രണ്ട് ദിവസമായിട്ട് തിരക്ക് തന്നെയാണ്, എന്നാലും സമയം കിട്ടുന്ന പോലെ ഞാൻ ഇതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജയങ്കരേട്ടനാണ് കേട്ടോ. ഛേ, ജയങ്കരേട്ടനാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ജയങ്കരേട്ടൻ ആ ഒരു സ്പിരിറ്റാണ് വേണ്ടത്. അപ്പോൾ സമയമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ പങ്കെടുക്കുക. കേലേക്ക് ചീച്ചി, മിനി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഷംസുദ്ദീനിക്ക് ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എൽ സി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ ശരിയുത്തരത്തിലേക്ക് അങ്ങ് കടക്കുകയാണ് കേട്ടോ. ഫ്രാൻസ് എന്നതാണ് ശരിയുത്തരം. കഴിഞ്ഞ തവണ ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രാൻസ് ആയിരുന്നു ശരിയുത്തരം കേട്ടോ. അപ്പം എംബാപ്പയുടെ ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയാൻ മറക്കരുത്, ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിന് വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വേൾഡ് കപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഫുട്ബോളിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു പേര്, പണ്ട് കാലം മുതലേ ഓടിയെത്തുന്ന ഒരു പേരാണ് പെലെ എന്നത് അല്ലേ. ഇപ്പോൾ വേൾഡ് കപ്പുമായിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ഈ ഒരു പേര് ഇവിടെ പറയുന്നത് എന്നല്ലേ ചോദ്യമുണ്ട്, അല്ല കാര്യമുണ്ട്. അപ്പോൾ പെലെ എന്നതിനെ കുറിച്ച്, പെലെ എന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം ഏതാണ്? മറന്നുപോയോ? മറന്നുപോകാൻ വഴിയില്ല. പെലെ ഇതിഹാസം, ഫുട്ബോൾ ഇതിഹാസം, പെലെ ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്? സിമ്പിളായിട്ടുള്ള ചോദ്യം കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ദാ അനീഷ് ചേട്ടനൊക്കെ ഇപ്പം തന്നെ ഉത്തരം പറയും.

ഷേർലി ചേച്ചി ശരീരത്തിലാണോ കേട്ടോ? സൽമീത്ത ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി തെറ്റിപ്പോയി, സുജി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കരേട്ടനാണ് നേരത്തെ ഫ്രാൻസിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴാട്ടോ കിട്ടിയത്. ഓക്കെ, അനീഷേട്ടൻ കൊല്ലംപടി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ലേഖ ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല അനീഷേട്ടൻ ഭയങ്കര ഇതാണ് കേട്ടോ, കാരണം ഫുട്ബോൾ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ വരെ ചേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന്. ബിന്ദു ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. റാണി ചേച്ചി, മിനി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേഗം വേഗം ശരീരത്തിനങ്ങൾ പറയാം. ഫുട്ബോൾ ഇതിഹാസം, പെലെ ഏത് ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചത്? യെസ്, വേഗം വേഗം ഉത്തരങ്ങൾ അയക്കുക. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗീത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മിനി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എൽസി ചേച്ചി, റാണി ചേച്ചി, ലേഖ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, രാജപ്പൻ ചേട്ടൻ, അനീഷേട്ടൻ, ബിന്ദു ചേച്ചി, ഷേർലി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സുജി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പൊ എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാനങ്ങ് പോവാണ്. ബ്രസീൽ, ബ്രസീൽ ആണ് കേട്ടോ ശരി ഉത്തരം. ബ്രസീൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു സൂപ്പർ കയ്യടി ഉണ്ട്. അപ്പൊ വേൾഡ് കപ്പ് നടക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഫുട്ബോളിലേക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായി കാണും. അപ്പൊ എന്തായാലും ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഉള്ള ഒരു അടിപൊളി കയ്യടിയാണ് വരുന്നത്. ദാ വരുന്നു കയ്യടി. ഓക്കെ, അപ്പോൾ എന്തായാലും ബ്രസീൽ എന്ന ഉത്തരങ്ങൾ ഇതാ, ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഉത്തരങ്ങൾ ലേറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ജയങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ എംബാപ്പേ ഫാനാണ്, ഞങ്ങൾ അർജന്റീന ഫാനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിന്ദു ചേച്ചി മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ബ്രസീൽ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ഞാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബ്രസീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു കയ്യടി ഓൾറെഡി ഞാനിവിടെ തന്നിട്ടുണ്ട്. കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി ടാലൻറ്റ് ഓഫ് ദി ഡേയിലേക്ക് കടക്കേണ്ടതാണ്. ടാലൻറ്റ് ഓഫ് ദി ഡേ ആകാനായിട്ട് പാട്ടുകളൊക്കെ പാടുക. ഒരുപാട് ലെങ്ത്തിൽ പാട്ടുകൾ പാടാതെ വേഗം വേഗം നിങ്ങൾ പാട്ടൊക്കെ പാടി ഇടുക. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഒരു കുട്ടിപ്പാട്ട് വരുന്നുണ്ട്, ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
0: റേഡിയോ കഫേ. This is Radio Cafe.
2: രസകരമായ മത്സരങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് റേഡിയോ കഫേയാണ്. ഇനി നമ്മുടെ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടാൻ കഴിവുള്ളവർക്കുള്ള സമയമാണ്, അവർക്കുള്ളൊരു അവസരമാണ്. അപ്പം എനിക്കിവിടെ കുറച്ച് ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കേട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആകാശ് മോൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകാശ് മോൻ എന്താണ് അയച്ചു തന്നത് എന്ന് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ വരുന്നു ആകാശ് മോൻ്റെ പാട്ട്.

സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. അടുത്തത് നമുക്ക് വസന്തകുമാരി ശിശി ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം.

0: അമൃതുനിവേദിക്കും ഞാൻ അമൃതുനിവേദിക്കും.
1: സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു പാട്ടിലേക്ക് പോവുകയാണ്. ജങ്കറേട്ടൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്കൊന്ന് പോകാം.

0: 사는 건 야파리는 പാട്ടിൻ കല്ലോലിനി.
1: താങ്ക് യു.
2: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം. അടുത്തതായി ചെന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൽസി ചേച്ചിയാണ്. എൽസി ചേച്ചി എന്താണെന്ന് നമുക്ക് പാടി തന്നേക്കണമെന്ന് നോക്കാം.

0: எழுநேல்கு சகி எழுநேல்கு ஏகாந்த
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാണ്. ഷേർലി ചേച്ചി ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടോ? അതൊന്ന് കേട്ടു നോക്കാം.

0: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ശംസുദ്ദീനൊക്കെയാണ് അയച്ചിട്ടുള്ളത്, അതൊന്ന് കേട്ടു
1: നോക്കാം. പൊൻതിരി തെറുക്കുന്നവനഭൂമി നീല വിശാലതയെ തൊട്ടൊഴിയുവാൻ പച്ചത്താരങ്ങൾ.

സൂപ്പർ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ലിസി ചേച്ചിയാണ് നമുക്ക് പാട്ട് പാടി അയച്ചു തന്നിട്ടുള്ളത്, അതൊന്ന് കേട്ടു നോക്കാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് പേര് പാട്ട് പാടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരെയും അടിപൊളിയാണ്, ഒന്നിനൊന്നും മികച്ചതായിരുന്നു കേട്ടോ. എല്ലാവരും സൂപ്പർ ആയി പാടിയിട്ടുണ്ടായിരുന്നു. ആകാശ് മോനെ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സൂപ്പർ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ടുപാടി എല്ലാവരെയും ടാലന്റ് ഓഫ് ദ ഡേ ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ പറയുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയും നേരം റേഡിയോ കഫേയിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: മിത്താരം, ഒരുപിടി നാട്ടുനന്മയുടെ പകർന്നാട്ടം.
1: നാടൻ പാട്ടുകൾ കേരളത്തിലെ നാടൻ കലാരൂപങ്ങളിൽ പ്രധാനമാണ്. ഇവ കൃഷി അനുഷ്ഠാനം, സർപ്പപ്പാട്ട്, ഭദ്രകാളിപ്പാട്ട്, വിനോദം, ചാറ്റുപാട്ട്, ദൈനംദിന ജീവിതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തലമുറകളായി വാമൊഴിയായി കൈമാറുന്ന നാടിന്റെ സംസ്കാരവും ചരിത്രവും പ്രതിഫലിക്കുന്ന ഒരു പ്രധാന വാക്കാലുള്ള പാരമ്പര്യമാണ് ഈ പാട്ടുകൾ അഥവാ നാടൻ പാട്ടുകൾ. വ്യത്യസ്ത പ്രദേശങ്ങളിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള സമൂഹങ്ങൾ സൃഷ്ടിച്ച നാടൻ പാട്ടുകൾ സാഗരം പോലെ വിശാലമാകിയാൽ പഠനത്തിനായി സമാന സ്വഭാവ ഗുണങ്ങളുള്ള പാട്ടുകളെ വർഗീകരിച്ച് കണ്ടെത്താം. അനുഷ്ഠാന പാട്ടുകൾ, സാമുദായിക ഗാനങ്ങൾ, തൊഴിൽ പാട്ടുകൾ, കാർഷിക ഗാനങ്ങൾ, പ്രതിഷേധപ്പാട്ടുകൾ, കടങ്കഥപ്പാട്ടുകൾ, ശൃംഗാരപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, കൊത്തുപാട്ടുകൾ, പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാടോടി വാമൊഴി പാഠങ്ങൾ, ഇങ്ങനെ നാടൻ പാട്ടിന്റെ വർഗീകരണം അനന്തമായി തുടരുകയാണ്. ഒരേ പാട്ട് തന്നെ ഒന്നിലധികം സ്വഭാവ ഗുണങ്ങൾ പ്രദർശിപ്പിക്കാറുമുണ്ട്. ഉദാഹരണത്തിന്, അജ്ഞാത കർത്തൃകങ്ങളായ വള്ളംകളിപ്പാട്ടുകളും തോണിപ്പാട്ടുകളും തൊഴിൽ പാട്ടിന്റെയും വിനോദ ഗാനത്തിന്റെയും ഗണത്തിൽപ്പെടുത്താം. വടക്കൻ കേരളത്തിലെ വീരകഥാഗാനങ്ങളായ തച്ചോളിപ്പാട്ടുകളും പുത്തൂരം പാട്ടുകളും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ പ്രവൃത്തിയുടെ ചലന താളത്തിനൊത്ത് തൊഴിൽ പാട്ടുകളായും, കുട്ടിയെ ഉറക്കുമ്പോൾ താരാട്ടീണത്തിലും അരയ്ക്കുമ്പോൾ അരവുതാളത്തിലും കൂട്ടായ്മകൾ സാന്ദർഭികമായി രൂപാന്തരപ്പെടുത്തുന്നു. ഇന്ന് മിത്താരത്തിലൂടെ നമ്മൾ നാടൻ പാട്ടുകളെ കുറിച്ചാണ് അറിഞ്ഞത്. അടുത്തതായിട്ട് ഒരു നാടൻ പാട്ട് കേട്ടുകൊണ്ട് തന്നെ മിത്താരം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കൂടെ ഉണ്ടായിരുന്നത് ആർ ജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്
1: 6 o'clock.
3: റേഡിയോ മെക്ഫാസ് 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും വനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
0: ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങൾ വിഭാഗത്തിനായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യമൊക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടു കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: Radio Macfast 90.4. Time check.
2: 7 o'clock.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനായിട്ട് ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് അതാ ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ അതിനുള്ള സമയമായിട്ടുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു സോങ്സ് ഓൺ ഡിമാൻഡ് വിത്ത് മീ ആർ ജെ അപർണ. അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൻ്റെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം ടു ദ നമ്പർ 0469273033 0469273033 ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് വിളിച്ചിട്ട് ഇപ്പം മൈൻഡിലൂടെ അങ്ങ് ഓടിക്കളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാനതിവിടെ പ്ലേ ചെയ്ത് തന്നിരിക്കും. നമുക്ക് പാട്ടിലേക്ക് പോയാലോ. നമ്മൾ ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് എക്സോമാനിയാക്കിൻ്റെ അംശം എന്ന സോങ് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ടാണ്. റീസെൻ്റ് ആയിട്ട് ഞാനിങ്ങനെ ലൂപ്പിലിട്ട് കേൾക്കുന്ന പാട്ടാണ്. എന്നാൽ കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ അത് കേൾക്കുന്നില്ല കേട്ടോ. ഇറങ്ങിയ സമയത്ത് അറിയാമല്ലോ, ഒരു പാട്ട് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ഒരു ഇതാണ്, അതങ്ങിട്ട് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ട് ഈ ഒരു പാട്ട് കേൾക്കാറില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കാം. എക്സോമാനിയാക്ക് എം എച്ച് ആർ കൂട്ടുകെട്ടിൽ വന്ന അംശം സോങ്ങിലേക്കാണ് പോകുന്നത്. ഈ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ട് വിളിക്കാൻ മറക്കരുത്. വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 0469273033. നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആകുമ്പോൾ അക്സോ മാനിയാക്കിന്റെയും എം എച്ച് ആറിന്റെയും അംശം എന്ന പാട്ടൊക്കെ കേട്ട് ദാ ഇവിടെ എത്തി നിൽക്കുകയാണ്. എത്തി നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ഫേസ്റ്റ് കോളർ ചേരുന്നുണ്ട്. ആരാണ് ആ ഭാഗ്യവാൻ, അല്ലെങ്കിൽ ആരാണ് ആ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കിക്കളയാം. എന്തൊരു ആക്ടിംഗ് അല്ലേ, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: ശരത്താണ്.
0: ശരത്താണ്, തപ്പട്ടായിരുന്നു ശരത്തെ.
1: ഓരോരോ
0: ജോലികളൊക്കെയാണ്. ജോലി കിട്ടിയതിനെ ചെലവ് തരാന്ന് പറഞ്ഞു പോയതാണ്, പിന്നെ നമുക്ക് ചെലവൊന്നും കിട്ടിയില്ലായിരുന്നു.
1: എന്തായിരുന്നു
0: ചെലവുകളാണെന്നും പറഞ്ഞിട്ട് നമുക്കുള്ള ചെലവ് ഇങ്ങനെ എത്തിക്കാന്ന് പറഞ്ഞു പോയ ആളാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഏതാണ് വേണ്ടത്? വേടാവാട. ഇഷ്ടാണോ വേടനെ?
1: ആരല്ലേ.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് ശരത്തായിരുന്നു. വേടനെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്തെങ്കിലും വേടന്റെ സൂപ്പർ ഹിറ്റ് സോങ് ആണ് വാടാ വേടാ, അല്ല വേടാ വാടാ. അപ്പോ നരവേട്ടുള്ള സോങ് ആണ് കേട്ടോ. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. ഇനി നമ്മള് നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
7: ഹലോ, ഗുഡ് ഈവനിങ്.
6: ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്? അൻസാർക്ക് ഏത് പാട്ടാ വേണ്ടത്? ഹലോ, ഹലോ, ഹലോ, പറഞ്ഞോ. അപ്പൊ ഈ ഒരു പാട്ടാണ്, ഡെഡിക്കേഷൻ ഉണ്ടോ?
7: കോഴിക്കോട്, പിന്നെ കുമരക ദ്വീപിന്,
6: ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുവാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. അൻസാറിക്കായിരുന്നു വിളിച്ചത്. ആവശ്യപ്പെട്ട ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയാണ് അവിടെ തന്നിട്ടുള്ളത്. മെസ്സേജ് അയച്ചിരിക്കുന്ന അനിത ചേച്ചിയാണ്. അനിത ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുവാണ്. ഗുഡ് നൈറ്റ്. ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം കിട്ടുമ്പോഴാണ് ജീവിതത്തോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്നത്. ഒത്തിരി ഇഷ്ടത്തോടെ ശുഭരാത്രി സുഖനിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാ ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടനാണ് ഏറ്റുമാനൂരിൽ നിന്ന് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുവാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിരിക്കുന്ന അനിൽ ചേട്ടനാണ് കേട്ടോ. ജനൽ ചില്ലുകളിൽ മുട്ടി വിളിക്കുന്ന മഴത്തുള്ളികളോട് ചോദിച്ചു, ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്താണ്? അവർ പറഞ്ഞു, സ്നേഹമുള്ളൊരു മനസ്സാണ്. സ്നേഹമുള്ള എല്ലാ മനസ്സുകൾക്കും സ്നേഹപൂർവ്വം നീരുന്നു ശുഭരാത്രി, ശുഭനിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം അനിൽ ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് ഈവനിങ്. അമൃത കാർത്തികുട്ടി, ദീപക്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് നൈറ്റ് എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെ ഉണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ. ബാബുസ് നട്ടാശ്ശേരി. ബാബു ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക്, ആ സെയിം പിക്ചർ മെസ്സേജ് തന്നെയാണ് കേട്ടോ ഇത് അയച്ചിട്ടുള്ളത്. ശുഭനിന്ദ്ര, സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പി കെ വേണുഗോപാൽ, വേണുഗോപാൽ ചേട്ടനാണ് കിടങ്ങറയിൽ നിന്ന്. അപ്പം എന്തായാലും വേണുഗോപാൽ ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അനിത ചേച്ചി തന്നെയാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുവാവയുടെ പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതേതായി വാവ? നല്ല രസമുള്ളൊരു വാവയാണ് കേട്ടോ. അപ്പം എന്തായാലും ഓക്കെ, അനിത ചേച്ചി എന്തോ കാര്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിലും നമുക്ക് അനിത ചേച്ചിയുടെ മെസ്സേജ് വരട്ടെ. ആ സമയത്ത് അൻസർക്കയുടെ പാട്ടിലേക്ക് പോകാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടായിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോങ്സ് ഓൺ ഡിമാൻഡ് കൂടെ ഉള്ളത്. ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ നമ്മളോടൊപ്പം ഒരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: നമസ്കാരം അപർണ കുട്ടിയെ, ഞാൻ വീണയാ വിളിക്കുന്നത്.
0: നമസ്കാരം വീണ ചേച്ചി, എന്നാണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
1: സുഖായിട്ടിരിക്കുന്നു.
0: അപ്പൊ ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക് ഇന്ന് വേണ്ട പാട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, എത്ര കേട്ടാലും മതിയല്ല. എന്റെ പൊന്നിതമ്പുരാൻ എന്ന ചിത്രത്തിലെ മാഘമാസം കാവിൽ ആ പാട്ടാണ് വേണ്ടത്.
0: ഓക്കെ, നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ അനിൽ ചേട്ടൻ, ലിസ്റ്റേജി, പിന്നെ കപിലേട്ടൻ, പിന്നെ അനുസാരൊക്കെ എപ്പോഴും വിളിക്കത്തില്ലേ, ആ ചേട്ടനും കൂടി ഇരിക്കട്ടെ.
0: ഓക്കെ, എല്ലാവർക്കും കൊടുക്കും.
1: ഞാൻ പറഞ്ഞ കുട്ടിക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ.
0: ആ അത് മറന്നു, ഇവിടെ വിഷയം ഉണ്ടാക്കും ഞാൻ.
1: ഇനി ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി,
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ വിളിക്കുക. നമ്മൾ വിളിച്ചത് വീണ ചേച്ചിയായിരുന്നു. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ചേച്ചി ആവശ്യപ്പെട്ട, ചേച്ചിക്ക് എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ലിസ്റ്റ് ചേച്ചി അയച്ചതാണ് കേട്ടോ മെസ്സേജ്. ഷെയർ ചാറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത മെസ്സേജ് ആയതുകൊണ്ട് ആ ഒരു എംബ്ലം വന്നിട്ട് ഫസ്റ്റ് വേർഡ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഐ തിങ്ക് മറ്റൊരാളോട് എന്നായിരിക്കും എഴുതി വെച്ചേക്കുന്നത്. എനിക്ക് കറക്റ്റ് ആ എംബ്ലം ആ ഒരു വേർഡിൻ്റെ കറക്റ്റ് അവിടെ തന്നെ വന്നിട്ടുള്ള, ബാക്കി ഞാനങ്ങൾ വായിക്കാം. തെറ്റുകൊണ്ട് നമുക്ക് നമ്മളോട് തോന്നുന്ന വികാരമാണ് ദേഷ്യം. നമ്മൾ എന്തിന് ദേഷ്യപ്പെട്ടു എന്ന് മാത്രം എല്ലാവരും അന്വേഷിക്കുകയുള്ളൂ. എന്നാൽ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്ന് ആരും ചിന്തിക്കാറില്ല. ശുഭചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിസി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിക്കും നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബിന്ദു ചേച്ചി അയച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അരവിന്ദ് സ്വാമി എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് സ്വാമിയുടെ ദേവരാഗം അല്ലേ, ദേവരാഗം മൂവിയിലെ പിക്ചറൊക്കെ വെച്ചിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ താങ്ക് യു ഹൻസാർക്ക, നല്ല പാട്ട് സമർപ്പിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആനന്ദചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇനി നമുക്ക് വീണ ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആയിട്ട് ഇതാ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ 34 മിനിറ്റ്, ഇതാ ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിനി ചീച്ചി ഒരു വലിയ മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ വേദനകൾ മാറ്റാൻ ഇപ്പോഴും വലിയ സഹായങ്ങളൊന്നും വേണമെന്നില്ല, അത് ശാന്തമായി കേൾക്കുന്ന ഒരു മനസ്സ് മാത്രം മതി. കാരണം മനസ്സിലാക്കാൻ ആളുണ്ട് എന്നതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം. സ്നേഹത്തോടെ ഗുഡ് നൈറ്റ് ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മിനി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ്. അപർണ മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഗീത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഗീത ചേച്ചി ചുമത്ര, ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജ്, വീണു സൂപ്പർ സോങ് താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അനിൽ സേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു വീണ, ഹായ് അപ്പുമോൻ എന്ന് പറഞ്ഞ ലിസി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകാനുള്ളതാണ്, കാരണം കോൾ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടമുള്ള പാട്ടിലേക്ക് വീണ്ടും പോവുകയാണ് കേട്ടോ. പാട്ട് സില്ലിനൊരു കാതൽ എന്ന മൂവിയിലെ സോങ്ങിലേക്കാണ് പോകുന്നത്. കല്യാണമൊക്കെ വരുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ടാണ്. അപ്പോൾ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.
2: അരുന്ധതിയ പാത്താച്ചു ബൊമ്മി പൂ മുടിച്ച് പുരുഷൻ കയ്യ കോത്താച്ചു എട്ടൂർ

ICOS College for Advanced Studies, Autonomous College, Thiruvalla. MacFast College-ile vivith course-ugalilekkulla admission aarambichirikkunnu. Malangara Suryani Catholic Sabha, Thiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9994491.

നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴാണ്. അപ്പം എന്തായാലും ആ ഒരു പാട്ടിലേക്ക് പോവുകയാണ്. ഞാനിവിടെ വെറുതെ ഈച്ചയായിട്ടിരിക്കുകയാണ് കേട്ടോ. വെറുതെ കോളുകൾ കൂടുതലുള്ള ദിവസങ്ങളിൽ എല്ലാവരും എനിക്ക് കോള് കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതി. രണ്ട് പാട്ടാണ് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും അടുത്തൊരു പാട്ടിലേക്കും കൂടി പോവുകയാണ്. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ஃபாஸ்ட். மார் அத்தனாசியோஸ் காலேஜ் ஃபார் அட்வான்ஸ் ஸ்டடீஸ், ஆட்டோனமஸ் காலேஜ், திருவல்லா. மேக் ஃபாஸ்ட் காலேஜிலே விவிதா கோர்ஸ்களிலேக்குள்ள அட்மிஷன் ஆரம்பிச்சிருக்கிறது. மலங்கர சுரியானி கத்தோலிக்க சப திருவல்ல அதிரூபத மேனேஜ்மெண்டின் கீழிலுள்ள ஸ்தாபனம். லாக் ஏ பிளஸ், UGC 2F, DSIR அக்ரெடிட்டேஷன், AICTE அங்கீகாரத்தோடையும் மிகச்ச பிளேஸ்மெண்டோடு கூடியும் மகாத்மா காந்தி சர்வகலாசாலையுடைய கீழில் NIRF ராங்கோடு பிரவர்த்திக்கின்ற கேரளத்திலே பிரசஸ்த வித்யாபியாச ஸ்தாபனம். MBA, MCA, MSc விஷயங்களில் கழிஞ்ஞ 25 வருஷங்கள்க்கிடையில் 200 ராங்குகൾ. நேஷனல் சைபர் டிஃபென்ஸ் ரிசோர்ஸ் சென்டராயும் சர்வகலாசால கவேஷண கேந்திரமாயும் பிரவர்த்திக்கோ. 4 ஓனேர்ஸ் பிருதங்களாய BCOM, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: ഇഷ്ടഗാനങ്ങളൊക്കെയാണിതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. പതിയെ എനിക്ക് ഇവിടുന്ന് ടച്ച് പറയാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ കൂടെ എല്ലാ സ്കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിങ്. അപർണ മോളെ,
1: ഗുഡ് ഈവനിങ്. നമസ്കാരം, ഇതാരാണ്?
2: ഇത് ചുമത്രയിൽ നിന്നാണ്.
1: ചുമത്രയിൽ നിന്ന് ഗീത ചേച്ചി. ഗീത ചേച്ചി, എന്നാണ്
2: വിഷയം? കോള് പോകുന്നില്ല, കട്ടായി പോവാ തന്നെ.
1: റേഞ്ചിന്റെ
2: ആരും വിളിക്കാതെ ഇരിക്കുന്നത്.
1: അവിടെ
2: കൊറേ ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്.
1: ആണല്ലേ? അപ്പൊ ഏത് പാട്ടാ
2: വേണ്ടത്? ഓള് പറയുന്നേ എനിക്കിന്ന് വേണ ദേവരാഗ. ഇപ്പൊ ഒരു പാട്ട് കേട്ടിട്ടില്ല ദേവരാഗത്തില്, അപ്പൊ അതില് തന്നെ ഒരു പാട്ട് ഞാനും ചോദിക്കുന്നു.
1: ഏതാ വേണ്ടത്?
2: പാഴമ്പൂ മുടി മുറിച്ചെന്നുള്ള പാട്ട്.
1: ഓക്കെ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എല്ലാവർക്കും, മോക്കും അപർണ മോൾക്കും പിന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കൂട്ടുകാർ.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം.
2: നല്ലൊരു ശുഭരാത്രി. ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു,
1: വായിച്ചായിരുന്നു.
2: ഗുഡ് നൈറ്റ്. ഞാൻ കേട്ടു.
1: അപ്പൊ എന്തായാലും
2: പിന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല.
1: അതാണ് സ്നേഹം. ഗീത ചേച്ചിയായിരുന്നു ചുമത്രയിൽ നിന്ന്. അപ്പൊ എന്തായാലും ഗീത ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അപർണ കുട്ടി, ഞാൻ ശീബ കുമരകം. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പർ. സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, കേട്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശീബ ചേച്ചിക്കും ഫാമിലിക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ പങ്കെടുത്തതാണ്. അപ്പൊ എന്തായാലും ഞാൻ പതിയെ ഇവിടുന്ന് ടാറ്റ പറയുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: Radio Macfast 90.4 Time Check.
3: 8 o'clock.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
8: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാനൊരു നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കാം. വെറും കട്ട്ലേറ്റ് അല്ല, മധുര കിഴങ്ങ് കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി. അപ്പൊ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ ഹെൽത്തി ആവണം, ടേസ്റ്റ് ആവണം, ഇതൊക്കെ നമുക്ക് നിർബന്ധമാണല്ലേ. അങ്ങനെയുള്ള ഒരു സ്നാക്കാണിത്. സാധാരണ ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റിനേക്കാൾ പോഷക ഗുണങ്ങൾ കൂടുതലാണ് മധുരക്കിഴങ്ങ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ ഒരു വിഭവം. അപ്പൊ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമുക്കറിയാം, സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാറുണ്ട്. പക്ഷെ അത് കുറച്ച് ഹെൽത്തി ആവാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ ഇതിലാവുമ്പോൾ ഫൈബറും വിറ്റമിൻ ഇയും വിറ്റമിൻ സിയും പൊട്ടാസ്യം ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 3 മധുരക്കിഴങ്ങ് ഇടത്തരം വലുപ്പമുള്ളതെടുക്കാം. ഒരു സവാള നന്നായിട്ട് അരിഞ്ഞെടുത്തത്, പച്ചമുളക് അരിഞ്ഞത്, അത് 2 മുതൽ 3 വരെ എരിവിനനുസരിച്ച് എടുക്കാം. ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി 3 അല്ലി ചതച്ചത്, മല്ലിയില 2 ടേബിൾ സ്പൂൺ, മുളകുപൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബ്രെഡ് ക്രംസ് 1 കപ്പ്. ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മൈദ 3 ടേബിൾ സ്പൂണും, ആവശ്യത്തിന് വെള്ളവും, പിന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസും, ആവശ്യത്തിന് എണ്ണ. ഇത്രയാണ് നമുക്ക് നമ്മൾ എടുക്കുന്ന ഐറ്റംസ്, അതായത് മധുരക്കിഴങ്ങ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചേരുവകള്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. മധുരക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ബ്രെഡ് ക്രംസ്, മൈദ, വെള്ളം, എണ്ണ. ആദ്യം നമ്മൾ മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ സാധാരണ വേവിക്കുന്നത് പോലെ പ്രഷർ കുക്കറിലോ സാധാരണ പാത്രത്തിലോ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത ശേഷം, ഒരുപാട് വെന്ത് പോയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം കട്ട്ലേറ്റിനാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് വെന്ത ശേഷം തണുപ്പിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് ഉടച്ചെടുക്കുക. നമ്മൾ തൊലിയോടുകൂടിയാണല്ലോ മധുരക്കിഴങ്ങ് വേവിക്കുന്നത്. അപ്പൊ എന്നിട്ട് നമ്മളിത് ഉടച്ചെടുക്കുക. ചില ആൾക്കാർ ഈ തൊലി ചരണ്ടിയിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക, അത് അവിടെ ഇരിക്കട്ടെ. നമ്മളൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള കുറച്ച് സോഫ്റ്റ് ആവുന്ന സമയത്ത് പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സ് നമ്മൾ ഉടച്ചു വെച്ച മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത്, പിന്നെ ഉപ്പൊക്കെ നമുക്ക് ആ ഒരു സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ് വളരെ സോഫ്റ്റ് ആണെന്ന് നമ്മൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കാരണം മധുരക്കിഴങ്ങല്ലേ, ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് കുറച്ച് കട്ടിയാക്കാം. കാരണം നമുക്കിത് കയ്യിൽ എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് ഈ മിക്സിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് കട്ട്ലേറ്റിന്റെ ആകൃതിയിൽ പരത്തുക. എന്നിട്ട് ഷേപ്പാക്കിയ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇങ്ങനെ അടുക്കി വെക്കുക. ഇനിയാണ് നമ്മൾ കോട്ടിങ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മൈദയും വെള്ളവും ചേർത്തിട്ട് കട്ടിയില്ലാത്ത ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഓരോ കട്ട്ലേറ്റും ആദ്യം ഒരു മിക്സിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. ഇതാണ് കട്ട്ലേറ്റിന് പുറത്ത് നല്ല ക്രിസ്പിനെസ് ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കിയിട്ട്, എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കട്ട്ലേറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് 2 വശവും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓവറായിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ടിഷ്യൂ പേപ്പറിൽ നമുക്ക് മാറ്റിവെക്കാം. പിന്നെ എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എയർ ഫ്രൈ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് രീതിയിലും നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി രുചി കൂട്ടാനായിട്ട് ചില ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. വേവിച്ച പച്ചപ്പയർ, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പോഷകം കൂട്ടാനായിട്ട് നല്ലതാണ്. ഒരല്പം ചീസ് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പൊ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ റവ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്പി കോട്ടിങ് തയ്യാറാക്കാം. അപ്പൊ ഇത് നമുക്ക് പുതിന ചട്നി, തക്കാളി സോസ് അല്ലെങ്കിൽ മയോണൈസ് ഇവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ മധുരക്കിഴങ്ങ് നമുക്കറിയാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഒരു മികച്ച സ്നാക്ക് ആയിരിക്കും ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പ്യുവർ വെജ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സമയം

എന്ന പ്രശ്നം ഏത് സിറ്റുവേഷനിലും നമുക്ക് സംഭവിക്കുന്നതാണല്ലേ. അതിപ്പോ മഴക്കാലമായാലും വെയില് കാലമായാലും ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഈ ടാൻ മാറ്റാനായിട്ടുള്ള കുറച്ച് പൊടിക്കൈ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. ഒരുപാട് വഴികള് ഞാൻ ഇതിനോടകം തന്നെ ചമയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ടാൻ എന്ന പ്രശ്നം ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ മറ്റ് കുറച്ച് ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടാൻ മാറ്റാനായിട്ട് ഒരുപാട് വസ്തുക്കൾ നമ്മൾ അരച്ച് ഫേസിലിടുന്നു, അങ്ങനെ ഒരുപാട് വസ്തുക്കൾ പൊടിച്ച് ഫേസിലിടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവര് എന്ത് ചെയ്യും? ടാൻ സാരില്ല എന്ന് വെക്കാനാണോ? അല്ല. അപ്പൊ അങ്ങനെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ളത് തൈരാണ്. നമുക്കറിയാം തൈര് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ്. അപ്പൊ ഈ തൈര് ഉപയോഗിച്ച് എങ്ങനെയാണ് ടാൻ മാറ്റേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, തൈരെടുക്കുക, നല്ല കട്ട തൈരെടുക്കുക, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് തുടച്ച ശേഷം ഈ ഒരു പാക്ക് ഫേസിൽ ഇടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആകാനും അതുപോലെ തന്നെ സൺടാനൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കും. ഇനി ഇതുകൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു ഐഡിയയും കൂടി എന്റെ കയ്യിലുണ്ട്. തക്കാളിയില്ലേ, തക്കാളി നമ്മുടെ സ്കിന്നിൽ വളരെ മികച്ചൊരു ഫലം തരുന്ന ഒന്നാണ് കേട്ടോ. മികച്ചൊരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് തക്കാളി. അപ്പൊ ഈ തക്കാളി നമ്മുടെ ഫേസിൽ ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എങ്ങനെ ഇടണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, തക്കാളി വെറുതെ ഒന്ന് വട്ടം മുറിച്ചിട്ട് ഫേസിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ തക്കാളി നീരെടുക്കുക, ഇതിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കരുത്, അതായത് ആ തക്കാളി നീരിൽ ലയിച്ചു പോകാവുന്ന അളവിൽ മാത്രം പഞ്ചസാര ഇടുക. നന്നായിട്ട് ലയിപ്പിക്കുക, തരങ്ങൾ ഒട്ടും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ജ്യൂസ് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതും സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇത് കൊണ്ട് കഴിഞ്ഞില്ല, മറ്റൊരു ഐറ്റം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് റോസ് വാട്ടർ ആണ് കേട്ടോ. റോസ് വാട്ടർ എടുക്കുക, ഇതിലേക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഈ ഒരു പേസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനൊക്കെ വളരെ വേഗം റിമൂവ് ആകുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനിനെ വളരെ വേഗം സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എപ്പോഴും ജോലിക്കൊക്കെ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഭയങ്കര ബിസി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഐറ്റംസ് ആണ് ഞാനിന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് 3 അടിപൊളി പാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിരിക്കാണ്. ഇത്രയും നേരം ചമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസി തിരുവല്ല ത്രോംപ്ടൺ ബേസ്.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: റേഡിയോ മെക്ഫസ് 90.4. Time set.
2: 9 o'clock.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. കരിയർ കംപാസ്.
2: റേഡിയോ മക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് കുമാർ.
5: ഒന്നാമത് പറയുന്നത് ഇന്ത്യയിലെ ജനപ്രിയ ബിസിനസ് മാനേജ്മെന്റ് ഡിഗ്രികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ BBA എന്ന് പറയും. ഇപ്പോൾ ഇത് 4 വർഷ കോഴ്സാണ്, അതായത് 4-year UG പ്രോഗ്രാം ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ജനറൽ ബിസിനസ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, മറ്റ് മാനേജ്മെന്റ് മേഖലകൾ എന്നിവയിൽ ഉള്ള ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, BMS എന്ന് പറയും. ചില സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു പ്രോഗ്രാമാണ് വരുന്നത്. ഇതും 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. മൂന്നാമത്തേത് ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആണ്, ഇതും 4 വർഷ കോഴ്സാണ്. ഇതെല്ലാം തന്നെ ഈ BBA എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമിന് തുല്യമായിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. പിന്നെ ഉള്ളത് പ്ലസ് ടുവിന് ശേഷം ഉള്ളത് BCOM വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാനേജ്മെന്റ് ആണ്, ഇതും 4 വർഷ കോഴ്സുകളാണ്. ചില സർവകലാശാലകളിൽ ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയുമാണ് നമ്മൾക്ക് പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകൾ. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് BBAക്ക് ശേഷം ഉന്നത പഠനത്തിനുള്ള അവസരങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ BBA ഇപ്പം 4 വർഷ കോഴ്സാണ്, അതായത് ഓണേഴ്സ് പ്രോഗ്രാമാണ്. 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിന് ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. എങ്കിൽ പോലും ഫർദറായിട്ട് വീണ്ടും പഠിക്കണം എന്നുള്ളവർക്ക് MBA ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പല മേഖലകളിലുള്ള MBAയും PGDMഉം അവർക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ CA, CS, CMA തുടങ്ങിയ ഫൈനാൻസ് അക്കൗണ്ടിംഗ് മേഖലകളിലും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് BBAക്കൊപ്പം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ, അതിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് BBAക്കൊപ്പം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോഴ്സുകൾ, സർട്ടിഫിക്കേഷനുകൾ എന്നിവയെക്കുറിച്ചാണ്. BBA പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ഏരിയയിലുള്ള CFA, CFP, എക്സൽ ആൻഡ് ഫിനാൻസ് ഫിഷ്യൽ മോഡലിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളായിട്ടുള്ള SHRM, HRCI, അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മുതലായ മേഖലകളിലുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളും സർട്ടിഫിക്കേഷൻ കോഴ്സുകളും BBAക്കൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അതായത് BBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ ചെയ്യാം. അത് കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അതായത് സ്റ്റാർട്ടപ്പ് സ്കൂൾസ് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. ഓണ്ടർപ്രണർഷിപ്പ്, ഡിസൈൻ തിങ്കിങ്, ലേൺ സ്റ്റാർട്ടപ്പ് മുതലായ മേഖലകളിലുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളും BBAക്കൊപ്പം തന്നെ അവരുടെ കഴിവുകൾ കൂട്ടാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അടുത്തത് BBA കഴിഞ്ഞാലുള്ള തൊഴിൽ അവസരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും BBA കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റിന് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച തൊഴിലവസരങ്ങളാണ് രാജ്യത്തിന് പുറത്തും നിലവിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും ബിസിനസ് മാനേജ്മെന്റ് മേഖലകളിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് ട്രെയിനി, ബിസിനസ് അനലിസ്റ്റ്, ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, ഫിനാൻസ് മേഖലകളിലുള്ള അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ബാങ്കിംഗ് അസോസിയേറ്റ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, റീറ്റെയിൽ മാനേജർ മുതലായ പല മേഖലകളിൽ ബി ബി എ കഴിഞ്ഞാൽ നേരിട്ട് ജോലിക്ക് കയറാവുന്നതാണ്. പിന്നെ ഏതൊക്കെ വ്യവസായ മേഖലകളിലാണ് ബി ബി എക്കാർക്ക് ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ വ്യവസായ മേഖലകളിലും ബി ബി എക്കാർക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ റീറ്റെയിൽ മേഖലകൾ, ഇ കൊമേഴ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ്, ഐ ടി ആൻഡ് ടെക് എനാബിൾഡ് സർവീസസ്, ദെൻ കൺസൾട്ടിംഗ് സർവീസസ്, ബി പി യുസ്, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഏജൻസീസ്, ഇവിടെയെല്ലാം തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ബി ബി എക്കാർക്ക് ഉള്ളതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി ബി എ കോഴ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകളും കഴിവുകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ പ്രോഗ്രാം എ സി ടിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ പ്രോഗ്രാമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ബി ബി എ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നത് വഴി ഒരു കുട്ടിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ പ്രാക്ടീസസും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഒരു തിയറട്ടിക്കൽ നോളജിൻ്റെ കൂടെ തന്നെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് കൂടി കൊടുക്കാവുന്ന കിട്ടുന്ന സംവിധാനത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നല്ല രീതിയിൽ ഈ കോഴ്സ് പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ലീഡർഷിപ്പ് സ്കിൽ, അതുപോലെ തന്നെ ടീം വർക്ക്, പിന്നെയുള്ളത് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ സ്ട്രാറ്റജിക് തിങ്കിങ്, പ്ലാനിംഗ് സ്കിൽസ്, അതുപോലെ ന്യൂമറിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ്, ടെക്നോളജി സ്കിൽസ്, പ്രത്യേകിച്ചും ഡിജിറ്റൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, അറിവ്, അതുപോലെ ടൈം മാനേജ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെഗോസിയേഷൻ സ്കിൽസ്, മോട്ടിവേഷൻ സ്കിൽസ്, പെർസുവേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഇതൊക്കെ സാധാരണഗതിയിൽ 4 വർഷം നല്ല രീതിയിൽ ഈ പ്രോഗ്രാം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്കില്ലുകളാണ്. പിന്നെ അടുത്ത ഒരു സംശയം സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ബി ബി എ കഴിഞ്ഞാൽ സർക്കാർ മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഏത് ഒരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാവുന്ന എല്ലാ ജോബുകളും ബി ബി എക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സർവീസിലും ബാങ്ക്സിലും ഗവൺമെന്റ് കമ്പനീസിലും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ബി ബി എ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് നിലവിലുണ്ട്. അടുത്തത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള അറിവും കഴിവും ബി ബി എ കോഴ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. 100% ഒരു ബിസിനസ് സ്വന്തമായി നടത്താനുള്ള അറിവും കഴിവും സാധാരണഗതിയിൽ 4 വർഷം കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാവുന്നതാണ്. അത് പ്രധാനമായിട്ടും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, റിസ്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഒരു എൻ്റർപ്രണറുടെ ചലഞ്ചസ്, അതിൻ്റെ എന്തൊക്കെ ചലഞ്ചുകളുണ്ട് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നേടിയെടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും ഉള്ള അറിവും കഴിവും പ്രാപ്തിയും കൈവരിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു സംശയം ബി ബി എക്കാർക്ക് വിദേശത്ത് അവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിദേശത്ത് അവസരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി ബി എ ഗ്രാജുവേറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെയുള്ള ബിസിനസ് മേഖലകളിൽ മാനേജ്മെന്റ് ട്രെയിനി, അതുപോലെ എക്സിക്യൂട്ടീവ്, ഈ കേഡറിലൊക്കെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ ഇത് കഴിഞ്ഞ് ബി ബി എ കഴിഞ്ഞുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാവുന്നതാണ്. അത് ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, ഓണ്ടർപ്രണർഷിപ്പ്, ഈ മേഖലകളിലെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠന അവസരങ്ങളുണ്ട്, ജോലി അവസരങ്ങളും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു സംരംഭകനാകാൻ, അതായത് ഓണ്ടർപ്രണർ ആവാൻ ഇവിടെ നിന്ന് ബി ബി എ പഠിച്ചു പോകുന്ന ഒരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും. പ്രത്യേകിച്ചും നമ്മളുടെ പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങൾ നമ്മൾ കരുതുന്ന കാനഡ, യു കെ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ വലിയ അളവിൽ തന്നെ ഈ ബി ബി എ ഗ്രാജുവേറ്റുകളെ ഓണ്ടർപ്രണേഴ്സായിട്ട് മാറ്റാനുള്ള പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അപ്പോൾ ബി ബി എ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ, അവിടെ ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ പറഞ്ഞ കോഴ്സ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബി ബി എ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ്, ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന 21 വയസ്സാകുന്ന അല്ലെങ്കിൽ 22 വയസ്സാകുന്ന ഒരു ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു അവസരങ്ങളുടെ ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഒരു പ്ലസ് ടു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചും ഒരു വിശാലമായ ഓപ്പർച്യൂണിറ്റി വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് 4 വർഷ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
4: Career Compass.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924
1: നിലമഴ

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்
1: 10 o'clock. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിന്നൂർ.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് നമ്മൾ 80s ഗാനങ്ങളിലൂടെയാണ് കേട്ടോ യാത്ര പോകുന്നത്. നമുക്കറിയാം മലയാള ചലച്ചിത്ര മേഖലയിൽ ആ 80s പുറത്തിറങ്ങിയ ഗാനങ്ങളിൽ പലതും നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. 1980s മലയാള സംഗീത ലോകത്തിന്റെ സ്വർണ കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടല്ലേ. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളോ ഇല്ലാതിരുന്ന കാലത്ത് ഗാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് പ്രധാനമായും കാസറ്റുകളിലൂടെയായിരുന്നു. നമുക്ക് അറിയാം ഇന്നും ഒരുപാട് പേർ ആ കാസറ്റുകളൊക്കെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 80s ഗാനങ്ങൾ സംഗീതം എന്നതിലുപരി ഒരു ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ ആദ്യത്തെ മനോഹരമായ ഗാനം.

മലയാള സിനിമാ ഗാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടന്റെ ശബ്ദത്തെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലേ. പ്രണയഗാനങ്ങളായാലും വിഷാദ ഗാനങ്ങളായാലും ഇനി ഭക്തി ഗാനങ്ങളായാലും അദ്ദേഹത്തിന്റെ ആലാപനം നമ്മുടെ ശ്രോതാക്കളുടെ മനസ്സിൽ നേരിട്ട് സ്പർശിച്ചിരുന്നു. അനേകം സംഗീത സംവിധായകരുടെ ഈണങ്ങൾക്ക് ജീവൻ നൽകിയതും ദാസേട്ടനായിരുന്നു. പല ഗാനങ്ങളും സിനിമകളേക്കാൾ കൂടുതൽ ജനപ്രിയമായത് ദാസേട്ടന്റെ അവതരണ ശൈലി കൊണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നും നിരവധി റേഡിയോ പരിപാടികളിലും സംഗീതവേദികളിലും 80s-ലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ സ്ഥിര സാന്നിധ്യമാണ്.

എൺപതുകളിലെ സ്ത്രീ ശബ്ദങ്ങളുടെ കാര്യത്തിൽ ജാനകി അമ്മയുടെയും അതുപോലെ ചിത്ര ചേച്ചിയുടെയും അതുല്യ സ്ഥാനം വളരെ വലുതാണ്. ജാനകി അമ്മയുടെ വികാര സമ്പന്നമായ ആലാപനവും ചിത്ര ചേച്ചിയുടെ മധുരമായ ശബ്ദവും മലയാള ഗാനങ്ങൾക്ക് പുതിയ ഉയരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പ്രണയം, വിരഹം, സന്തോഷം, നൊമ്പരം തുടങ്ങി എല്ലാ വികാരങ്ങളും അവരുടെ ശബ്ദത്തിലൂടെ നമ്മൾ അനുഭവിച്ചു. ഇന്നും പുതിയ തലമുറ ഈ ഗാനങ്ങൾ കേൾക്കുന്നത് അവയുടെ ശാശ്വതമായ സൗന്ദര്യം കൊണ്ടാണ്.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. 80s മലയാള സിനിമാ സംഗീതത്തെ സമ്പന്നമാക്കിയത് അതുല്യരായ സംഗീത സംവിധായകരായിരുന്നു ശ്യാം, ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ്, എം ജി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രതിഭകൾ ഓരോ ഗാനത്തിനും വ്യത്യസ്തമായ സംഗീത ലോകം സൃഷ്ടിച്ചു. പാശ്ചാത്യ സംഗീതത്തിന്റെ സ്വാധീനവും കേരളത്തിന്റെ തനത് സംഗീത ശൈലിയും സമന്വയിപ്പിച്ച് അവർ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. അതുകൊണ്ടാണ് 80s ഗാനങ്ങൾ ഇന്നും കാലാതീതമായ സൃഷ്ടികളായി നിലനിൽക്കുന്നത്.

ഏറ്റവും മനോഹരമായ പ്രണയഗാനങ്ങളിൽ പലതും 80s ജനിച്ചതാണ്. അന്നത്തെ ഗാനങ്ങളിൽ പ്രണയം അവതരിപ്പിച്ച രീതി വളരെ ലളിതവും ഹൃദയസ്പർശിയുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അതിരുകടന്ന വാക്കുകളോ ശബ്ദ കോലാഹലങ്ങളോ ഇല്ലാതെ ചെറിയ വരികളിലൂടെ വലിയ വികാരങ്ങൾ പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം ഓർക്കുന്നത് 80s ഗാനങ്ങളെയാണ്.

എൺപതുകളിലെ നിരവധി ഗാനങ്ങളിൽ കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്നു. പച്ചപ്പുള്ള വയലുകളും മഴയും പുഴകളും തോണിയും നാട്ടുവഴികളും ഉത്സവങ്ങളും തുടങ്ങിയവ ഗാനങ്ങളുടെ പശ്ചാത്തലമായി മാറി. ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു പഴയ കേരളത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയുമല്ലേ. നഗരവൽക്കരണത്തിന് മുമ്പുള്ള കേരളത്തിന്റെ ജീവിത രീതിയും സംസ്കാരവും ഈ ഗാനങ്ങളിലൂടെ ഇന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയും.

അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. 80കളിൽ സംഗീതാസ്വാദനത്തിന്റെ പ്രധാന വേദി റേഡിയോ ആയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ വിവിധ പരിപാടികളിലൂടെ പുതിയതും പഴയതുമായ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു അല്ലേ. ഇഷ്ടഗാനം കേൾക്കാനായി ആളുകൾ കത്തുകൾ അയക്കുകയും പരിപാടികൾക്ക് കാത്തിരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം. ഒരു പാട്ട് റേഡിയോയിൽ വന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് അത് കേൾക്കുന്ന ഒരു സംസ്കാരം തന്നെ അന്നുണ്ടായിരുന്നു. സംഗീതവും കുടുംബ ബന്ധങ്ങളും ഒരുപോലെ ശക്തമാക്കിയ ആ കാലഘട്ടം അല്ലേ. ആസ്വദിക്കാം മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം മധുരഗീതങ്ങളിലൂടെ.

ഗാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ വരികളായിരുന്നു. ഒ എൻ വി കുറുപ്പ്, ബിച്ചു തിരുമല, യൂസുഫ് അലി കേച്ചേരി തുടങ്ങിയ ഗാനരചയിതാക്കൾ ലളിതമായ വാക്കുകളിലൂടെ ആഴമുള്ള വികാരങ്ങൾ അവതരിപ്പിച്ചു. പല ഗാനങ്ങളും കവിതകളായി വായിക്കാവുന്ന തരത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതം മാത്രമല്ല സാഹിത്യവും ആസ്വദിക്കാൻ ഈ ഗാനങ്ങൾ സഹായിച്ചു.

സ്വപ്നങ്ങൾ വെറും സംഗീതമല്ല, ഒരു തലമുറയുടെ ഓർമ്മകളാണ്. നമ്മുടെ ബാല്യവും സ്കൂൾ ജീവിതവും ആദ്യ പ്രണയവും ഒക്കെ തന്നെ ഈ ഗാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുന്ന അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് 80s ഗാനങ്ങൾ ഇന്നും ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. അവ സംഗീതത്തെക്കാൾ കൂടുതൽ ഓർമ്മകളുടെ ഒരു നിധിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് മധുര ഗീതങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്നിവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

90.4 Radio Macfast. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.